ശത്രുവിനയാരോഹിണത്വം ശത്രുവിനോ ഭവതഃ രോഹിണാഭ്യാമേവ തദ്ധിജമാനത്വം ലോകമേതി ആദിത്യമേവതമന്ത്രോകേന്ദ്രാത്രിയ അവസ്ഥ സത്വാദാവാദി

ശ്രാവിണോ ദേവി ഗ്രാമാരിയും ദേവ്യാ ഹരിപുംസാരി ചേട്ടാ വ്യഭ്യന്തേ ഏ പ്രവൈക്യ ചരന്തേ.

0: ശിവായ. You're listening to Shaivam.org Radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: മനോബുദ്ധ്യഹങ്കാരചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമഭൂമിർന തേജോ ന വായുഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന ച പ്രാണസംജ്ഞോ ന വൈ പഞ്ചവായുഃ ന വാ സപ്തധാതുഃ ന വാ പഞ്ചകോശഃ ന വാക്പാണിപാദോ ന ചോപസ്തപായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന മേ ദ്വേഷരാഗോ ന മേ ലോഭമോഹോ മദോ നൈവ മേ നൈവ മാത്സര്യഭാവഃ ന ധർമ്മോ ന ചാർത്ഥോ ന കാമോ ന മോക്ഷശ്ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം

ോഹം നമേ മൃത്യുശങ്കാനമേ ജാതിഭേദ പിതാനൈവമേനൈവ മാതാച ജന്മ ന ബന്ധുർന മിത്രം ഗുരുർനൈവ ശിഷ്യ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അഹം നിർവികൽപ്പോ നിരാകാരരൂപോ വിഭുർവ്യാപ്യ സർവത്ര സർവേന്ദ്രിയാണാം സദാ മേ സമത്വം ന മുക്തിർന ബന്ധഃ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. സത്ത് ചിത്ത് ആനന്ദം, അതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നു. സത് എന്ന് വെച്ചാൽ ഉണ്ട് എന്നുള്ള അനുഭവം, ചിത് എന്ന് വെച്ചാൽ അറിയപ്പെടുന്നു, ആനന്ദം എന്ന് വെച്ചാൽ പ്രിയം. സത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് വൈരാഗ്യം, ചിത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ജ്ഞാനം, ആനന്ദത്തിനെ പ്രകാശിപ്പിക്കുന്നതാണ് ഭക്തി. അസത്തിനെ അസത്തെന്ന് കണ്ട് തള്ളിക്കളയുന്നതിനെ നമ്മൾ വൈരാഗ്യം എന്ന് വിളിക്കുന്നു. അപ്പോ സത്ത് സ്വയം പ്രകാശിക്കും. ആ പ്രകാശിക്കുന്ന സത്ത്, അതായത് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, ആ അനുഭവത്തിന്റെ സ്വരൂപത്തിനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതുവരെ അനുഭവിക്കാത്തതായ ചൈതന്യ സ്ഫൂർത്തി ബോധം തെളിഞ്ഞു വരും. അതിനെ ചിത്ത്, അതിനെ ശ്രദ്ധിക്കുന്നത് ജ്ഞാനം. അതിൽ ഊറി വാസനാക്ഷയം ഉണ്ടാകുമ്പോൾ ആനന്ദം തെളിഞ്ഞു വരുന്നു. ആ ആനന്ദത്തിനെയാണ് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് പറയേണ്ടത്. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തി, നിത്യോപലബ്ധ നിജലാഭ നിവൃത്ത തൃഷ്ണ എന്ന് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തിൽ പറയുന്നു. നിത്യവും ഉപലബ്ധമായിട്ടുള്ള നിജസ്വരൂപത്തിനെ ലഭിക്കണം, അപ്പോ തൃഷ്ണകൾ വിട്ടുപോകും എന്നാണ്. നിത്യവും ഉപലബ്ധം, ഏറ്റവും അടുത്തായി കിട്ടിയിട്ടുള്ള നിജസ്വരൂപം ലബ്ധമാകണം എന്നാണ്. നിത്യോപലബ്ധ നിജലാഭം എന്നാണ് വാക്ക്. എപ്പോഴും കിട്ടിയിട്ടുണ്ട്. എങ്ങനെ കിട്ടിയിരിക്കുന്നു? എനിക്ക് എന്നെ കിട്ടേണ്ട ആവശ്യമില്ലല്ലോ, എപ്പോഴും ഉള്ളതാണ്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എനിക്കുണ്ട്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട്. അതുതന്നെ സത്. അതൊഴിച്ചുള്ളതൊക്കെ അസത്. അതൊക്കെ ഉണ്ട് എന്ന് സ്വയം അനുഭവിക്കാൻ പറ്റില്ല. ഈ മൈക്കിന് മൈക്കുണ്ട് എന്ന് അറിയില്ല. ഞാൻ പറയണം മൈക്കുണ്ട് എന്ന്, നിങ്ങളൊക്കെ പറയണം മൈക്കുണ്ട് എന്ന്. ആ മൈക്കിന് അറിയില്ല അത് മൈക്കാണെന്നും താനുണ്ടെന്നും അറിയില്ല, അതുകൊണ്ട് മറ്റുള്ളവരുണ്ടെന്നും അറിയില്ല.

വ്യത്യസ്തമായി ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ട് നിൽക്കുന്നു. സർവത്തിനെയും ഭാസിപ്പിക്കുന്ന ഭാസമായിട്ട് വെളിച്ചമായിട്ട് നിൽക്കുന്നു. തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസ സർവമിതം വിഭാതി. ഈ ഞാൻ ഉണ്ട് എന്ന ആത്മപ്രകാശത്തിനെ സൂര്യന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, ചന്ദ്രന്റെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, അഗ്നിയുടെ വെളിച്ചം കൊണ്ട് കാണാൻ പറ്റില്ല, ഇടിമിന്നലോ നക്ഷത്രങ്ങളോ കൊണ്ട് കാണാൻ പറ്റില്ല. പക്ഷെ അതിന്റെ വെളിച്ചം കൊണ്ടാണ് സൂര്യനെ കാണുന്നത്, അതിന്റെ വെളിച്ചം കൊണ്ടാണ് ചന്ദ്രനെ കാണുന്നത്, അതിന്റെ വെളിച്ചം കൊണ്ടാണ് അഗ്നിയും മറ്റുമൊക്കെ കാണപ്പെടുന്നത്. അവൻ പ്രകാശിക്കുന്നത് കൊണ്ട് ബാക്കിയൊക്കെ പ്രകാശിക്കണം. അല്ലെങ്കിൽ സൂര്യനെ ആര് കാണും, ചന്ദ്രനെ ആര് കാണും, അഗ്നിയെ ആര് കാണും, നക്ഷത്രങ്ങളെ ആര് കാണും? എല്ലാം കാണുന്നവൻ ഞാനാണ്, സകലതും കാണുന്നവനായിട്ട് ഞാൻ വർത്തിക്കുന്നു. അപ്പൊ ഈ ഞാൻ ശാശ്വതമായ വസ്തു, സദാ അനുഭവത്തിൽ ഉള്ള വസ്തു. ആ അനുഭവത്തിലുള്ള വസ്തുവിനെ വിട്ടിട്ട് നമ്മൾ ഈശ്വരനെ എവിടെ തരയും? അതുകൊണ്ടാണ് നാല് മഹാവാക്യങ്ങൾ. ആദ്യത്തെ മഹാവാക്യം കൊണ്ട് പ്രജ്ഞാനം ബ്രഹ്മം എന്ന് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറഞ്ഞു. ബ്രഹ്മം പ്രജ്ഞാനമാണ്. പ്രജ്ഞാനം എന്ന് വെച്ചാൽ ചൈതന്യം, ബോധം എന്നർത്ഥം. ആ ബ്രഹ്മത്തിനെ സച്ചിദാനന്ദം എന്നർത്ഥം. ആ ബ്രഹ്മത്തിനെ എവിടെ തരയും എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഒരു വസ്തുവിനെ നമ്മൾ എവിടെ അന്വേഷിക്കും? ആകാശത്തിലോ ഭൂമിയിലോ ശാസ്ത്രങ്ങളിലോ എവിടെ അന്വേഷിക്കും? അതിനുള്ള ഉത്തരമാണ് രണ്ടാമത്തെ മഹാവാക്യം, അഹം ബ്രഹ്മാസ്മി. അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ ഞാൻ ബ്രഹ്മം എന്നുള്ള ധ്യാനമല്ല, ആ ബ്രഹ്മത്തിനെ ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിൽ അന്വേഷിക്കൂ എന്നാണ് ആ മഹാവാക്യത്തിന്റെ പൊരുൾ. അല്ലാതെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞ് ധ്യാനിക്കാനല്ല. രമണ മഹർഷി പറയും, അല്ലെങ്കിലേ അഹങ്കാരം പെരുത്തിട്ടിരിക്കുന്നു. ഇനി അതിൽ ഞാൻ ബ്രഹ്മമാണ്, ഞാൻ അതെന്തോ ബ്രഹ്മം എന്താണെന്നേ അറിയില്ല, ഇവൻ എന്തിനെയോ ഭാവന ചെയ്തിട്ട് ഞാൻ ബ്രഹ്മമാണെന്നും തനിക്കെന്തോ വികസിക്കുന്ന മാതിരിയും ആകാശമുട്ട വളരുന്ന മാതിരിയും ഒക്കെ ഒരു എക്സ്പാൻഷൻ ഒക്കെ ഭാവന ചെയ്യും. ഇതൊക്കെ വഴിപഴച്ച ഭ്രമമാണ്, ശബ്ദത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭ്രമം എന്ന് ഇതിനെ പറയും. വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു, ശബ്ദത്തിൽ നിന്നും ഉണ്ടാവുന്ന ഭ്രമമാണ്. ബ്രഹ്മം എന്താണെന്ന് അറിയില്ല, അതെന്തോ വലിയൊരു സാധനമാണെന്ന് കരുതി ഞാൻ ബ്രഹ്മമാണെന്ന് ഇവൻ ഭാവന ചെയ്യുന്നു. അങ്ങനെയല്ല, ബ്രഹ്മത്തിന്റെ ലക്ഷണം വേദം ആദ്യത്തെ മഹാവാക്യം കൊണ്ട് തന്നെ പറഞ്ഞു, സച്ചിദാനന്ദമാണ്, പ്രജ്ഞാനം ആണ്. ആട്ടെ, ആ ബ്രഹ്മത്തിനെ അല്ലെങ്കിൽ ഈശ്വരനെ എവിടെ അന്വേഷിക്കും? അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നുള്ളത് തന്നെ ബ്രഹ്മം. ഹൃദയ കുഹരമധ്യേ ഒരു ഭക്തൻ രമണ മഹർഷിയുടെ അടുത്ത് ഈ ഒരു വാക്കുമാത്രം എഴുതി കൊടുത്തിട്ട്, സ്വാമി ബാക്കി ശ്ലോകം വരുന്നില്ല, എനിക്കെന്തോ രാവിലെ മുതൽ ഹൃദയകുഹരമധ്യേ എന്ന ഒരൊറ്റ വാക്കു വരണു, അതൊന്ന് പൂർത്തി ചെയ്തു തരുമോ എന്ന് പറഞ്ഞ് മഹർഷിയുടെ അടുത്ത് കൊടുത്തു വിശ്വനാഥ സ്വാമി. അപ്പോ മഹർഷി എഴുതിയതാണ് ഈ ശ്ലോകം, ഏകശ്ലോകി. ഹൃദയകുഹരമധ്യേ കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ഹൃദിവിശ മനസാ സ്വം ചിൻവതാ മജ്ജതാവാ പവന ചലനരോധാത് ആത്മനിഷ്ഠോ ഭവ ത്വം. ഹൃദയം ആവുന്ന കുഹരം, കുഹരം എന്ന് വെച്ചാൽ ദ്വാരം, ഗുഹ, കാവിറ്റി എന്നൊക്കെ അർത്ഥം. ആ ഹൃദയമാവുന്ന ദ്വാരത്തിൽ, കുഹരത്തിൽ കേവലം, കേവലം എന്ന് വെച്ചാൽ രണ്ടില്ലാത്തത്, രണ്ട് എന്നുള്ള അനുഭവമില്ലാത്തത്. നമുക്ക് ആർക്കെങ്കിലും ഒരു അന്ധകാരത്തിൽ ഇരിക്കുമ്പോൾ രണ്ട് ഞാൻ ഉള്ളതായിട്ട് ആർക്കെങ്കിലും അനുഭവമുണ്ടോ? ഞാനുണ്ട് എന്നുള്ള അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ എവിടെയെങ്കിലും ദ്വൈതത്തിന്റെ ഭാസമുണ്ടോ? ആലോചിച്ചു നോക്കുക, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ. അപ്പോൾ നമ്മളൊക്കെ അനുഭവത്തിൽ അദ്വൈതികൾ തന്നെയാണ്. മനസ്സ് വരുമ്പോഴേ ഉള്ളൂ ദ്വൈതം. അനുഭൂതി മണ്ഡലം എന്ന് പറയുന്നത് ഞാനുണ്ട് എന്നുള്ള സെന്ററാണ്. ആ സെന്ററിൽ രണ്ടേ കാണാനില്ല, ഒരു ഞാനേ ഉള്ളൂ. അനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒന്നേ ഉള്ളൂ, അഹമസ്മി എന്നുള്ളത്. അപ്പോ അവിടെ രണ്ടില്ല,
കേവലം ബ്രഹ്മമാത്രം ഹി

0: വിധി എന്ന് വെച്ചാൽ ആശ്ചര്യം. അയ്യോ, ഇത്ര അടുത്ത് വസ്തു കിടന്നിട്ട് ആളുകൾ നോക്കണില്ലല്ലോ എന്നാണ്. ഏറ്റവും അടുത്ത് കിടക്കുന്നു, അയ്യോ എന്ന് പറയില്ലേ നമ്മൾ, അതാണ് ഹീ ഹീ ഹീ എന്ന് പറഞ്ഞു. ആ ആശ്ചര്യം, ഏക ഉരുവായി കിടക്കുത് അയ്യോ എന്ന് പാടിയല്ലോ തായ്മാനവ സ്വാമികൾ പാട്ട്. അദ്ദേഹം പാടുന്നു, അയ്യോ ഇത്ര അടുത്ത് കിടക്കുന്നു എന്നാണ്. ഏക ഉരുവായി കിടക്കുത് അയ്യോ, അഖണ്ഡാകാര ശിവഭോഗം എന്നും പേരിൻപ വെള്ളം പൊങ്കിത്തതുമ്പി പൂരണമായി ഏക ഉരുവായി കിടക്കുത് അയ്യോ. ആശ്ചര്യം, ഹീ ഏകം രണ്ടില്ലാത്തതായി പൂരണ വസ്തു, ശിവഭോഗം എന്ന വസ്തു. ശിവഭോഗം വിഷയഭോഗമാണ്, ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് അനുഭവിക്കുന്നതൊക്കെ വിഷയഭോഗം. മനസ്സിന് മൂലമായി ഞാൻ എന്നുള്ള കേന്ദ്രസ്ഥാനത്തിൽ, ആ സെന്ററിൽ, അതാണ് നാരായണ ഗുരുസ്വാമികൾ ജനനീ നവരത്നമഞ്ജരി എന്ന കൃതിയിൽ പറഞ്ഞു, ഹൃദയമാവുന്ന താമരയിൽ യോഗിയുടെ മനസ്സാകുന്ന വണ്ട് തേൻ കുടിച്ചു കിടക്കുന്നു എന്നാണ്. ഹൃദയമാവുന്ന തണ്ടാരിൽ വീണ് മധുകുണ്ടാരമിക്കുമൊരു വണ്ടാണ് സൂര്യസുകൃതി. അപ്പോ ആ ഹൃദയമാവുന്ന കേന്ദ്രം, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ മണ്ഡലത്തിൽ, കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി, ഞാൻ ഞാൻ എന്നിങ്ങനെ സാക്ഷാത്, ഇനി സാക്ഷാത്കരിക്കാനൊന്നുമില്ല. ടോക്സ് വിത്ത് രമണ മഹർഷി ആ പുസ്തകത്തിൽ പല സ്ഥലത്തും മഹർഷി പറയും, എന്താ സാക്ഷാത്കരിക്കാനുള്ളത്, സാക്ഷാത്തായിട്ട് അതാണിപ്പോ ഉള്ളത്, നിങ്ങൾ എന്ത് കരിക്കും അതിന്? എപ്പോഴും സാക്ഷാത്തായിട്ട് അത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും നിങ്ങൾ വിചാരിക്കുന്നതൊന്നും സാക്ഷാത്തല്ല. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ സാക്ഷാത്ത് എന്ന് വിചാരിക്കുന്നു. കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന കൂത്താണ്. സാക്ഷാത്തായിട്ടുള്ളത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ. കേവലം ബ്രഹ്മമാത്രം ഹി അഹം അഹം ഇതി സാക്ഷാത് ആത്മരൂപേണ ഭാതി യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. സാക്ഷാത് അപരോക്ഷമായിട്ട് ബ്രഹ്മം പ്രകാശിക്കുന്നു. അപരോക്ഷം എന്ന് വെച്ചാൽ നോട്ട് ഇൻഡയറക്ട്, ഇമ്മീഡിയറ്റ്, ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് ആയിട്ട് സാക്ഷാത് അപരോക്ഷം, അപരോക്ഷം ബ്രഹ്മ, അപരോക്ഷം. നമുക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവമായി അഹമഹമിതി സാക്ഷാത് ആത്മരൂപേണ ഭാതി. ജീവാത്മാവായിട്ട് എന്നുവെച്ചാൽ ഇപ്പൊ ഞാൻ എന്നീ രീതിയിൽ ഭാസിക്കുന്നു. ഹൃദി വിഷ മനസാ, ശിവയോഗം എന്ന് പറയുന്നത് എന്താ? യോഗം എന്ന് പറയുന്നത് എന്താ? ഹൃദി വിഷ മനസ, മനസ്സ് ഹൃദയത്തിലേക്ക് വേഷനം ചെയ്യട്ടെ, പ്രവേശനം ചെയ്യട്ടെ. മനസ്സ് എന്തിനെ ധ്യാനിക്കും? ധ്യാനിക്കാൻ എന്താണോ ഉള്ളത്, ധ്യാനിക്കുന്നവൻ ആര്? ധ്യാനിക്കപ്പെടേണ്ട വസ്തു എന്തുണ്ട്? ധ്യാനിക്കുന്നവൻ ആരാണ്? അപ്പൊ ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കാം. ധ്യാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ധ്യാനം എന്താന്ന് വെച്ചാൽ എന്തിനെങ്കിലും ധ്യാനിക്കലല്ല, ധ്യാനിക്കുന്നവനെ കണ്ടുപിടിക്കുക എന്നാണ്. ധ്യാനിക്കുന്നവൻ ആര്? ധ്യാനിക്കാനിരിക്കുമ്പോ എനിക്ക് ധ്യാനം സിദ്ധിക്കണില്ല എന്ന് തോന്നുമ്പോ ഈ ധ്യാനിക്കണമെന്ന് വിചാരിക്കുന്ന ഞാനാരാ? എനിക്ക് ധ്യാനിക്കണം, ഈ ഞാൻ ആരാ? എനിക്ക് ധ്യാനം സിദ്ധിക്കുന്നില്ല, ഈ ഞാൻ ആരാണ്? ധ്യാനം സിദ്ധിക്കാത്ത ഈ ഞാൻ ആരാണ്? ഈ ഒരു ചോദ്യം വിടാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ ഈ മൂല അവിദ്യ, പ്രൈമൽ ഇഗ്നറൻസ്, അത് ഉദിക്കുകയില്ല. അപ്പൊ ഹൃദി വിശ മനസ, മനസ്സ് ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ഹാർട്ട് കാവിറ്റി. സ്വം ചിൻവത, ഈ സ്വം ഞാൻ എന്നുള്ളതിന്റെ ചലനത്തിനെ ചിൻവത എന്ന് വെച്ചാൽ ചകഞ്ഞു നോക്കും, അന്വേഷിച്ചു നോക്കും. മജ്ജത, മുങ്ങ, ഉള്ളില്, ഉള്ളില് ആഴ്ന്നു മുങ്ങുന്നു. എങ്ങനെ ഒരു കിണറ്റിൽ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടു പോയാൽ ശ്വാസമടക്കി പിടിച്ച് മൂക്ക് പൊത്തിക്കൊണ്ട് വെള്ളത്തിൽ മുങ്ങി അന്വേഷിക്കുന്ന പോലെ അകമേ മുങ്ങി അഹങ്കാരം എവിടുന്നുദിക്കുന്നു എന്ന് അന്വേഷിച്ചു നോക്കുക എന്നാണ്. കൂപേ യഥാ ഗാഢജലേ തഥാ അന്തർനിമജ്യ ബുദ്ധ്യാ ശിതയാ നിതാന്തം പ്രാണം ച വാചം ച നിയമ്യ ചിൻവന്ന് വിന്ദേത് നിജ അഹംകൃതി മൂലരൂപം. അഹംകൃതിയുടെ മൂലരൂപം, അഹംകൃതി എവിടെ നിന്ന് പൊന്തുണു എന്ന്, ഉദിക്കുന്നുവെന്ന് അതിന്റെ ഉദയസ്ഥാനത്തിനെ ആരാഞ്ഞു നോക്കുന്നു, ചലനത്തിനെ ആരാഞ്ഞു നോക്കും. കൂപം എന്ന് വെച്ചാൽ കിണർ. കൂപേ യഥ, കിണറ്റിൽ എങ്ങനെയോ അങ്ങനെ, ഗാഢജലെ ധാരാളം വെള്ളമുള്ള കിണറ്റില്, അന്തർനിമജ്യ ഉള്ളിൽ മുങ്ങിയിട്ട്, ബുദ്ധിയ കൂപേ അതുപോലെ നമ്മളുടെ ഹൃദയത്തിൽ മുങ്ങി, ഷാർപ്പായിട്ടുള്ള ബുദ്ധി കൊണ്ട് നിതാന്തം വിടാതെ സന്തതം എപ്പോഴും സന്തോഷമായിട്ട് അന്വേഷിക്കാന്നാണ്. പുറമേക്ക് പോകുന്ന മനസ്സിനെ അകമേക്ക് തിരിച്ച് ഈ വിചാരം കൊണ്ട് മൂലത്തിലേക്ക് തിരിച്ചുവിടാം. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം. വെറുതെ വിചാരിക്കാൻ, ബ്രെയിൻ സെന്ററിൽ നിൽക്കാനല്ല. വേദാന്തം മുഴുവൻ ഒരു ഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി. ശാസ്ത്ര പാണ്ഡിത്യമായിട്ടും തർക്കവ്യാകരണങ്ങൾ കൊണ്ട് അറിയേണ്ട ഒരു സാധനമായിട്ടും യൂണിവേഴ്സിറ്റി റിസർച്ച് മേശകളിലെ പുസ്തകങ്ങളായിട്ട് മാറി. അപ്പോഴാണ് ശങ്കരാചാര്യരുടെ വേദാന്ത ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും ഒക്കെ താർക്കികന്മാരെ കേടുവരുത്തി. ആചാര്യസ്വാമികൾ തന്നെ ബ്രഹ്മസൂത്ര ഭാഷയത്തിൽ കുബുദ്ധികൾ എന്ന് പറയേണ്ടവരെ. അവർക്ക് എല്ലാം നേരെ ചൊവ്വെ ചിന്തിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോഴാണ് രമണ മഹർഷിക്ക് വരേണ്ടി വന്നത്. രമണ മഹർഷി ഒരു വ്യക്തിയെ അല്ല യഥാർത്ഥത്തില്. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സാധനയും ചെയ്തില്ല, താനായിട്ടൊന്നും പ്രയത്നിച്ചുമില്ല. ആ ശരീരത്തിനെ ഒരു ചാനൽ ആക്കിക്കൊണ്ട് ദാറ്റ് ഇറ്റേണൽ റിസർവോയർ ഓഫ് വിസ്ഡം ഇറ്റ് ഫ്ലാഷ്ഡ് ത്രൂ ഹിം, അത്രയേ ഉള്ളൂ. നമുക്ക് ഉപനിഷത്തുകളിൽ മറഞ്ഞുപോയ സത്യത്തിനെ വീണ്ടും പ്രകാശിപ്പിക്കാനായിട്ട് ആത്മവിചാരം, വേദാന്ത വിചാരം എന്ന് പറയുന്നത് ഈ കണ്ട ആളുകൾ പ്രസംഗിക്കുന്ന സാധനമൊന്നും അല്ല എന്ന് കാണിച്ചു തരാനായിട്ടാണ് അദ്ദേഹത്തിന്റെ ആവിർഭാവം. ഇറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ ജഗ്ലറി, അനുഭൂതിയാണ്, ആദ്യം മുതലേ അനുഭൂതി. അല്ലെങ്കിൽ എന്തായി എന്ന് വെച്ചാൽ, ആചാര്യസ്വാമികൾക്ക് ശേഷം കുറെ കഴിഞ്ഞപ്പോ ബുദ്ധി കൊണ്ട് ഭാഷയുമൊക്കെ പഠിച്ചിട്ട് പിന്നെ അനുഭവത്തിന് ഒരു യോഗ സാധന എടുക്കണം എന്ന് വന്നു. എന്താ രണ്ടും രണ്ടായി പോയി? ഇത് ഇന്റലക്ച്വൽ കൺവിക്ഷൻ, പിന്നീട് അനുഭവത്തിന് വേറെ മാർഗം നോക്കേണ്ടി വരുന്നു ഈ സത്യത്തിന് അനുഭവിക്കാൻ. അങ്ങനെയല്ല, ആരംഭം മുതൽ അനുഭവിച്ചുകൊണ്ടേ പോവാന്ന്. അനുഭൂതിയോടുകൂടെ തന്നെ ഈ സത്യത്തിലേക്ക് സമീപനം. അപ്പോ മജ്ജതാവ പവനചലനരോദാത്, ഉള്ളില് അഹങ്കാരം എവിടെ നിന്ന് ഉദിക്കുന്നു എന്ന് അന്വേഷിക്കുമ്പോൾ, നമ്മള് ദിവസം രാവിലെ കുറച്ചു നേരം ഒരു രണ്ടു മണിക്കൂർ എങ്കിലും, ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ നേരം ആദ്യം കുറച്ചിങ്ങനെ അഭ്യസിച്ചു നോക്കുക, ഈ ഞാൻ എന്താണ്. അതായത് നമുക്ക് ഇത്ര കാലം ശ്രദ്ധ പുറമേക്കുള്ള വസ്തുക്കൾ, ജനിച്ചത് മുതൽ അച്ഛൻ അമ്മ, കളിപ്പാട്ടം, പുസ്തകം, സ്കൂൾ, ന്യൂസ് പേപ്പർ, ടി വി, ഡിസ്ട്രാക്ഷൻ മുഴുവൻ പുറമേക്കാണ് ഈ ദൃഷ്ടി. നമ്മളെ ആരും നമ്മളെ നോക്കാൻ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കത് ഇത്ര വിഷമം. വാസ്തവത്തിൽ വിഷമം ഉണ്ടായിട്ടല്ല, കൊച്ചുകുട്ടികളെ ഒരുപക്ഷെ ഏതെങ്കിലും ഋഷികളുടെ സമ്പർക്കത്തിൽ വളരുകയാണെങ്കിൽ അവർക്കിത് വിഷമമാണെന്നേ തോന്നില്ല. പക്ഷെ നമ്മൾ മുഴുവൻ സമൂഹത്തിന്റെ പിടിയിലായതുകൊണ്ട് ലോകവാസന, ദേഹവാസന, ശാസ്ത്രവാസന എന്നാണ്. നമ്മളല്ലാത്ത വസ്തുക്കളെ ശ്രദ്ധിക്കാനാണ് നമ്മളെ ഇത്രകാലം പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിഷമം തോന്നുന്നത്. നമ്മളൊന്ന് തിരിച്ചു പരിശീലിച്ചു നോക്കാം. കുറച്ചു നേരം ദിവസം അതിനുവേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഭഗവത് കൃപ കൂട്ടുനിന്ന് നമുക്ക് ഒരു അണ്ടർ കറന്റ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. വ്യവഹാര മണ്ഡലത്തിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴും പുറകെ ഈ വിചാരത്തിന്റെ, ആത്മവിചാരത്തിന്റെ ഒരു ഒഴുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ശ്രദ്ധ ആ വസ്തുവിൽ പതിഞ്ഞുകൊണ്ടേയിരിക്കും. എന്റെ സ്വരൂപം എന്താണ്, ഇതാണ് സെന്റർ പോയിന്റ്, അതാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഈ ശ്ലോകം കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നും. പലർക്കും ഈ ശ്ലോകം ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ അത് പറയുമ്പോൾ ഒരു എന്തോ ഒരു ഒരു ഒരു ഒരു ഒരു ഇന്റിമേഷൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഒരു സുഖം അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റും. പക്ഷെ ആ ധ്യാനം പോരാ, അത് പോരാ. ആ ചിദാനന്ദരൂപ ശിവോഹം എന്നുള്ളത് എന്താണെന്ന് നമുക്ക് സഹജമായി കിട്ടണമെങ്കിൽ ചിദാനന്ദരൂപമായ ശിവമാണ് അഹം എന്നാണ് വാക്കിന്റെ അർത്ഥം. അഹത്തിനെ ശ്രദ്ധിച്ചാൽ ചിദാനന്ദരൂപം എന്താണെന്ന് തെളിയും, അപ്പോഴേ തെളിയുള്ളൂ. ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം, ഇതാണ് സെന്റർ. ഇതില്ലാതെ സർവം കൽവിതം ബ്രഹ്മ ഒന്നും അർത്ഥമില്ലാതെ പോകും. എല്ലാം ഭഗവാനാണ് എന്ന് പറയും. എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ആളാരാ? എല്ലാം ഭഗവാനാണെന്ന് പറയുന്നു. എല്ലാം ഭഗവാനാണെന്ന് പറയുന്ന ഒരുത്തനുണ്ടാവണമല്ലോ, അവനാരാ? അവൻ ഭഗവാനാണോ അല്ലയോ? അപ്പൊ അവൻ അവനെ കണ്ടെത്തിയാൽ തായ്മാനവ സ്വാമികൾ ഒരു പാട്ടിൽ പാടി എല്ലാം ബ്രഹ്മം എന്നുള്ള അനുഭവം എങ്ങനെ വരും എന്ന് വെച്ചാൽ, തന്മയമായി നിന്ന നിലയി താനേ താൻ ആകി നിന്നാൽ നിന്മയമായി എല്ലാം നികഴും പരാപരമേന. തന്നിൽ തന്റെ സ്വരൂപത്തിൽ താൻ ഇരുന്നാൽ കാണുന്നതൊക്കെ ബ്രഹ്മസ്വരൂപമായി പ്രകാശിക്കുന്നു എന്നാണ്. താൻ തന്റെ ഹൃദയത്തിൽ താനായി നിൽക്കുമ്പോ ജഗത്ത് മുഴുവൻ പരമാത്മസ്വരൂപമായി ബോധസ്വരൂപമായി. ഞാൻ ശരീരമാണെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് ശരീരമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഞാൻ കുറച്ച് മനഃശാസ്ത്രവും അല്ലെങ്കിൽ മനസ്സിനെ നോക്കാനും ഒക്കെ തുടങ്ങിയാൽ എപ്പോഴും മറ്റുള്ളവരുടെ മോട്ടീവ്സിനെ നോക്കിക്കൊണ്ടേയിരിക്കും, മറ്റുള്ളവരുടെ മനസ്സിനെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ബുദ്ധിയുടെ മണ്ഡലത്തിൽ പാണ്ഡിത്യത്തിൽ വിഹരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര കണ്ട അറിവുണ്ട് എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ സ്വരൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരത്തിനെയും നോക്കില്ല, മനസ്സിനെയും നോക്കില്ല, ബുദ്ധിയും നോക്കില്ല. ഞാൻ എന്താണോ അതാണ് പ്രപഞ്ചം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്നാണ്, കണ്ണാടിയാണ് പ്രപഞ്ചം. ഞാൻ ശരീരമാണോ? പ്രപഞ്ചം മുഴുവൻ ശരീരം, ജഡം. ഞാൻ മനസ്സാണോ? പ്രപഞ്ചം മുഴുവൻ മനസ്സ്. ഞാൻ ചൈതന്യമാണോ? പ്രപഞ്ചം മുഴുവൻ ചൈതന്യം. അപ്പൊ ആദ്യം എന്തു വേണം? എന്നിലേക്ക് വരണം, എന്റെ സ്വരൂപത്തിലേക്ക് ശ്രദ്ധ തിരിയണം. ഞാൻ എന്താണ്? ഞാൻ ഞാൻ ഞാൻ എന്ന് എന്തോ ഒന്ന് ഉള്ളിൽ സദാ സ്ഫുരിക്കുന്നു. നമ്മളൊക്കെ മന്ത്രം ജപിക്കുന്നു, മന്ത്രധ്വനി ഒക്കെ അവസാനം ചെന്ന് ഈ ധ്വനിയിൽ ലയിക്കണം. മന്ത്രജപത്തിന്റെ ഒക്കെ ഉദ്ദേശം അതാണ്. നമ്മൾ പുറമേക്ക് ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ മനസ്സ് ധ്വനിമയമാണ്, മനസ്സ് ശബ്ദമയമാണ്. ഇപ്പൊ ഒരു വാക്കുകൾ പറയുമ്പോൾ ശബ്ദം കേൾക്കണം. ഈ ശബ്ദത്തിന്റെ മൂലരൂപം മനസ്സാണ്, ശബ്ദത്തിന്റെ സട്ടിൽ ഫോം തോട്ട്സാണ്, തോട്ട്സിന്റെ ഗ്രോസ് ഫോമാണ് ശബ്ദം. അപ്പൊ ശബ്ദത്തിന് അനേക പാദങ്ങൾ, പരാ, പശ്യന്തി, മധ്യമ, വൈഖരി. പരാശബ്ദം നിശ്ചലതയാണ്. അതിൽ ചെറിയ ഒരു ചലനം ഉണ്ടാവുമ്പോൾ എന്തെങ്കിലും പറയണം എന്നുള്ള ഒരു ഒരു ഒരു ഒരു അർജുന ഉണ്ടാവുന്നു. പിന്നീട് എന്താ പറയേണ്ടത് എന്നുള്ള രൂപം ഉണ്ടാവുന്നു. പിന്നെ അത് വാക്കായിട്ട് പുറമേക്ക് വരുന്നു. പരാപശ്യന്തി മധ്യമ വൈഖരി. അപ്പൊ ഈ പുറമേക്ക് പറയുന്ന ശബ്ദത്തിനെ നമ്മൾ പറയാതെ ആയാൽ മനസ്സിൽ മാത്രം അനേക ശബ്ദമയം. അതിനെ ഒരു നാമത്തിലോ ശബ്ദത്തിലോ നിർത്തുന്നു. അപ്പൊ മനസ്സ് ഒരു ശബ്ദത്തിന്റെ രൂപം പൂണ്ടു നിൽക്കും. ആ ശബ്ദവും പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ അതിന്റെ സോഴ്സിലേക്ക് എത്തും. അപ്പൊ ജപത്തിന്റെ ഒക്കെ ലക്ഷ്യമായിട്ട് ജപയോഗികൾ പറയണത് എന്താ? അജപാജപം എന്നാണ്. ജപിക്കാത്ത ജപത്തിനെ കണ്ടെത്തണം. നാമദേവ് ഒരിടത്ത് പറയുന്നു, എനിക്ക് ഗുരുവിന്റെ കൃപ കൊണ്ട് നാമം ജപിച്ചു തുടങ്ങി, ക്രമേണ ഞാൻ എന്റെ ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ എന്റെ പുറമേക്കുള്ള നാമജപമൊക്കെ നിന്നുപോയി എന്നാണ്. ഉള്ളിൽ വിട്ടൽ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോ പുറമേക്കുള്ള നാമമൊക്കെ നിന്നുപോയി. ഉള്ളിൽ വിട്ടൽ ജപിക്കുന്നത് എന്താ? അതാണ് അനാഹതം എന്ന് പറയുന്നു, അനാഹതധ്വനി എന്ന് പറയുന്നു. ആഹതം എന്ന് വെച്ചാൽ അടിച്ചിട്ട് ഉണ്ടാവുന്ന ശബ്ദം. അനാഹതധ്വനി ചിലരൊക്കെ യോഗ സാധന ചെയ്ത് എന്തോ മണിയടി ശബ്ദം കേൾക്കുന്നൊക്കെ വിചാരിക്കുക. ധ്യാനിക്കുമ്പോ മണിയടിക്കുന്ന ശബ്ദം, കുണ്ടലിനി എന്ന് വെച്ചാൽ എന്തോ പാമ്പ് കയറി പോകും, ഇങ്ങനെയൊക്കെ ഭാവനയാണ്. മണിയടിക്കുന്ന ശബ്ദം കേൾക്കുവോ? അനാഹതം എന്ന് വെച്ചാൽ ആഹതമല്ലാത്തത്. ഇറ്റ് സിംപ്ലി മീൻസ് എ കൈൻഡ് ഓഫ് പ്രൈമൽ വൈബ്രേഷൻ. അത് ഈ അഹങ്കാരത്തിന്റെ മൂലചലനത്തിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. അഹങ്കാരത്തിന്റെ മൂലചലനമാണ്, ഞാൻ എന്നുള്ളതിന്റെ മൂലസ്പന്ദനത്തിനെയാണ് അനാഹതം എന്ന് പറയുന്നത്. രമണ മഹർഷി അതിനൊരു സ്ഥാനം കാണിച്ചു തന്നു. അതും ഒരു ഫിസിക്കൽ പ്രോസസ് ആയതുകൊണ്ട് സ്ഥാനം കാണിച്ചു വലതുവശത്ത് എന്നാണ്, ഹൃദയത്തിൽ. ഇടതുവശം ഹൃദയമല്ല. എന്തുകൊണ്ട് വലതുവശത്ത് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ, ലോകത്തിൽ എവിടെ പോയാലും ആരും അവനവനെ കുറിച്ച് പറയുമ്പോ ഞാൻ എന്ന് പറഞ്ഞ് ഇവിടെയാ കാണിക്കുക. കണ്ടിട്ടുണ്ടോ? നമുക്കറിയാതെ അറിയാം എന്നാണ് ഇത്. ആരും ഞാൻ എന്ന് പറഞ്ഞ് തലയിൽ തൊടുന്നത് കാണുന്നില്ല, ഞാൻ എന്ന് പറഞ്ഞ് മുതുകത്ത് തൊടുന്നത് കാണില്ല, കാല് തൊടുന്ന് കാണില്ല. ലോകത്തിൽ എവിടെ വേണമെങ്കിൽ ചെല്ല, ആരാണെങ്കിലും ഒരു ഇൻട്യൂഷൻ എല്ലാവരുടെ ഉള്ളിലും വേല ചെയ്യുന്നു. ഒരു സഹജമായിട്ടുള്ള ഇൻഹറന്റ് ഇൻട്യൂഷൻ, ആ സ്പോൺറ്റേനിയസ് ഇൻട്യൂട്ടീവ് റിയാക്ഷൻ. ആരെയും വിളിച്ച് എന്നെയാണോ, ഉടനെ ഞാൻ ഇവിടെയാണ്. അത് എന്താ? ഈ അഹങ്കാര ചലനം, മൂലചലനം അവിടെയാണ്. ഇത് ഞാൻ മഹർഷിയാണ് ആദ്യം പറഞ്ഞതെന്ന് വിചാരിച്ചു. ശാരദാദേവി, രാമകൃഷ്ണ പരമഹംസരുടെ ധർമ്മപത്നിയായ ശാരദാദേവി മന്ത്രോപദേശം കൊടുക്കുന്ന ഒരു ഘട്ടത്തിൽ ശാരദാദേവിയുടെ വചനങ്ങളിൽ ഒരിടത്ത് പറയുന്നു, അനാഹതധ്വനിയെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ പറയുന്നു, അത് ഹൃദയത്തിൽ വലതുവശത്താണ് കേൾക്കുക. വലതുവശത്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നു എന്നല്ല, ഞാൻ എന്നുള്ള ചലനം, മൂലചലനം നമ്മൾ ശ്രദ്ധിക്കുന്നു നമ്മളിൽ തന്നെ. ക്രമേണ എന്താവും? ആ ചലനവും അസ്തമിച്ച്, അതാണ് ഞാൻ ഇന്നലെ അഹം സ്രോതസ്, അഹം സ്ഫൂർത്തി എന്ന് പറഞ്ഞു. അതും അസ്തമിക്കുമ്പോ പരാ പശ്യന്തി മധ്യമ വൈഖരി, അതിലെ പരാസ്ഥിതി, നിശ്ചലയോഗം. ആ നിശ്ചലയോഗം തന്നെയാണ് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന്. ഞാൻ എന്നുള്ള അനുഭവമണ്ഡലം ശുദ്ധ പ്രജ്ഞാനമയമായി സ്വയം പ്രകാശമായി ജ്വലിക്കുന്നു. ഈ ധ്വനിയും ഒടുങ്ങുമ്പോ, ആത്മോപദേശ ശതകത്തില് നാരായണ ഗുരുസ്വാമി പറയുന്നു, സ്വനവും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ഈ സ്വനം, ഈ ധ്വനിയും ഒടുങ്ങുമിടം സ്വയം പ്രകാശം. ഈ ധ്വനിയും ലയിക്കുമ്പോ, ധ്വനിയും ചെന്ന് ലയിക്കുന്ന സ്ഥാനത്ത് സ്വയം പ്രകാശം എന്ന് വെച്ചാലോ, ജ്യോതി, സ്വയം ജ്യോതി എന്ന് വെച്ചാൽ ആത്മസ്ഫൂർത്തി. അതിനെ പ്രകാശിപ്പിക്കാൻ മറ്റൊന്നും വേണ്ട. ഒരു വിളക്കുണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, സൂര്യനുണ്ട് എന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട. അതുപോലെ താൻ ഉണ്ട് എന്നുള്ളത് അനുഭവിക്കാൻ വേറെ ആരും വേണ്ട, വേറെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് സ്വയം പ്രകാശം. അപ്പൊ ആ സ്വയം പ്രകാശമായ ജ്യോതിസ്, അതിനെയാണ് ഇവിടെ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ആ ജ്യോതിസ് മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, ശരീരമല്ല. ശരീരമല്ല എന്ന് പറയാനാണ് നച്ച വ്യോമഭൂമിർ ന തേജോ ന വായുഹു എന്ന് പറഞ്ഞത്. പഞ്ചഭൂതാത്മകമായ ഈ ദേഹം ഞാനല്ല, മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഒന്നും ഞാനല്ല, ഇതിനൊക്കെ മൂല കാരണങ്ങളായ അപഞ്ചീകൃത ഭൂതങ്ങളൊന്നും ഞാനല്ല. നമ്മൾ ആ സൂക്ഷ്മത്തിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയണ കാര്യം നിഷേധിച്ചാൽ മതി, നമുക്ക് തടസ്സം നിൽക്കുന്നത് നിഷേധിച്ചാൽ മതി. അപ്പൊ മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപമായ ശിവമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആത്മവിചാരത്തിന്റെ പ്രോസസ് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഈ ശ്ലോകം ചൊല്ലി മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ഇത് നമുക്കറിയണ ഭാഷയിൽ ചൊല്ലണം. സംസ്കൃതത്തിൽ അറിയാതെ പാട്ടുപാടിയിട്ട് കാര്യമില്ല. സംസ്കൃതം അറിയുന്നവർക്ക് പ്രയോജനപ്പെടും. അറിയാത്തവര് എന്ത് ചെയ്യുക? അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഉള്ളിൽ പറയാ, മനസ്സ് ഞാനല്ല, ശരീരം ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല, ചിദാനന്ദരൂപമായ ശിവമാണ്. അത് പറഞ്ഞിട്ട് വേണമെങ്കിൽ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞ് ഒരു നിശ്ചലത ഉണ്ടാവുകയാണെങ്കിൽ, ആ നിശ്ചലതയിൽ എത്ര നേരം ഇരിക്കാൻ പറ്റുമോ അത്ര നേരം ഇരിക്കാം.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ ഉപനിഷത്, സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.

0: benim bir eğitim için sen de alayım. Cuma Adhyayam Ekadasi Khandam. ഇവിടെ എന്താണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്? മഹാശ്രോത്രിയ മഹാശാലാഹ, മഹാശ്രോത്രിയന്മാരായ പ്രാചീനശാലൻ തുടങ്ങിയ ആചാര്യന്മാർ പരസ്പരം കൂടി ചേർന്ന് ചർച്ച ചെയ്തത് എന്താണ്? കോനാത്മാ ഹിം ബ്രഹ്മ, അതാണ് അവരുടെ ചിന്താ വിഷയം. എന്താണ് ഈ ബ്രഹ്മം? എന്താണ് നമ്മുടെ ഈ ആത്മാവ്? അവർക്കൊരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്തതുകൊണ്ട് അവരെല്ലാം തീരുമാനിച്ചു ആരുണി ഉദ്ദാലകൻ, അരുണപുത്രനായ ഉദ്ദാലകന്റെ സമീപത്ത് പോകാം. അദ്ദേഹം ഋഷിയാണ്. അവിടെ പോയി ചോദിച്ചു. ഉദ്ദാലകൻ പറഞ്ഞു, എനിക്കിത് പൂർണ്ണമായും പറഞ്ഞു തരാൻ കഴിയില്ല. അതിന് പറ്റിയ ഒരാളുണ്ട്, കൈകേയ, കൈകേയൻ. കൈകേയനെ സമീപിക്കാം. കൈകേയന്റെ പുത്രനായ കൈകേയൻ, അദ്ദേഹം രാജാവാണ്, ക്ഷത്രിയനാണ്, ഈ പോകുന്നവർ ബ്രാഹ്മണരാണ്. അവർ മഹാഗ്രഹസ്ഥന്മാരായിരുന്നു, വേദം എല്ലാം ശരിക്കും അധ്യയനം ചെയ്തവരാണ്. എന്നിട്ടും അവർക്ക് ഈ പ്രശ്നത്തിന് സമാധാനം കിട്ടിയില്ല. അങ്ങനെ കൈകേയന്റെ അടുത്ത് പോകുന്നു. പഞ്ചമത്വം മന്ത്രം തേഭ്യോഹ പ്രാപ്തേഭ്യ പൃഥക് അർഹാണി കരയാൻ ചകാര സഹ പ്രാതസ്സഞ്ജിഹാന ഉവാച നമേസ്ഥേനോ ജനപതേ ന കദര്യോ ന മദ്യപോ ന അനാഹിതാഗ്നിഹി ന വിദ്വാൻ ന സ്വൈരീ സ്വൈരിണീ കുതോ ഇക്ഷ്യമാണോ വൈ ഭഗവന്തോ അഹമസ്മി യാവത് ഏകൈകസ്മൈ ഇത്രചേ ധനം ദാസ്യാമി താവത് ഭഗവദ്ഭ്യോ ദാസ്യാമി വസന്തു ഭഗവന്ത ഇതി തേഭ്യഃ രാജപ്രാബ്ധേഭ്യഃ പൃഥക് പൃഥക് അർഹാണി പുരോഹിതൈ പ്രതിഷ്ഠകാരയ ചകാരകാരിത്വാൻ പറയുന്നു. അങ്ങനെ അവിടെ എത്തിച്ചേർന്ന ഈ ബ്രാഹ്മണരെ, അവർ പുരോഹിതന്മാരാണ്, വേദജ്ഞന്മാരാണ്. രാജാവിനെ സമീപിച്ചു കഴിഞ്ഞാൽ അന്നത്തെ മര്യാദയാണ് അവരാദരിക്കുക. പുരോഹിതന്മാരെ, വൈദികന്മാരെ ആദരിക്കുക. അതുകൊണ്ട് അവരെ പൂജിച്ചു. അവരെല്ലാം എന്ത് ചെയ്തു? പിറ്റേ ദിവസം രാവിലെ അവിടെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ രാജാവിന്റെ സദസ്സിൽ ചെന്നു. അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ രാജാവ് തന്നെ കുറിച്ചും തന്റെ രാജ്യത്തെ കുറിച്ചും അവരെ പരിചയപ്പെടുത്തുക. എന്നാണ് നമീസ്തേനോ, എനിക്ക് എന്റെ രാജ്യത്ത് കള്ളന്മാരല്ല, ജനപതി ദുഷ്ടന്മാരല്ല, കദരിഹ ഹിംസിക്കുന്നവർ, മറ്റുള്ളവരെ ഹിംസിക്കുന്ന ആൾക്കാരല്ല, പിശുക്കന്മാരല്ല, അങ്ങനെ അർത്ഥം പറയാം. എന്നുവെച്ചാൽ ദാനധർമാദികളില്ലാത്ത മനുഷ്യരിവിടെ ഇല്ല, എല്ലാവരും ഉദാരചാരികളാണ്. മദ്യപനില്ല, അടുത്ത രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, അതിവിടെ ഇല്ലെന്നാ പറയുന്നത്. അനാഹിതാഗ്നി, അഗ്നി ആധാനം ചെയ്യാത്ത ബ്രാഹ്മണനില്ല. അഗ്നി ആധാനം ചെയ്യുക എന്ന് പറയുന്നത് വേദം അധ്യയനം ചെയ്യുന്നവർക്കെല്ലാം കർത്തവ്യമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാത്തവരാരുമില്ല, എല്ലാവരും ആഹിതാഗ്നികളാണ്. എന്നുവെച്ചാൽ അഗ്നിഹോത്രാദി കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പിന്നെ അവിദ്വാൻ, അവിദ്വാനായിട്ട് ആരുമിവിടെ ഇല്ല. പിന്നെ സ്വൈരി സ്വൈരിണി, വ്യഭിചരിക്കുന്ന പുരുഷനില്ല, സ്ത്രീയില്ല. കുത്തോ ലക്ഷ്യമാണോ വൈ, അങ്ങനെ എല്ലാ തരത്തിലും രാജാവ് പറയുന്നു, എന്റെ രാജ്യം അത്രയും ശ്രേഷ്ഠമാണ്, എന്തുകൊണ്ട് രാജാവ് തന്നെ വലിയ ജ്ഞാനിയാണ്, വിദ്വാനാണ്. അന്നത്തെ മഹാഗ്രഹസ്ഥന്മാർ കൂടി ആശ്രയിച്ച് വിദ്യ സ്വീകരിക്കുന്ന ഒരാളാണ്. ഒരു രാജാവ് ശ്രേഷ്ഠനായപ്പോൾ ആ രാജ്യം തന്നെ മാറിക്കും. രാജാവ് മഹാനായപ്പോൾ പ്രജകളും അതുപോലെ മഹാന്മാരായി. അതുകൊണ്ട് അവിടെ യാതൊരു തരത്തിലുള്ള അധർമ്മവുമില്ല, എല്ലാം ധാർമ്മികമായിട്ടാണ്. അതുകൊണ്ട് പറയുന്നു, സാധാരണ പുരോഹിതന്മാർ രാജ്യത്തിൽ പോകുന്നത് യാഗം ചെയ്യാനും അതിൻ്റെ ദക്ഷിണ സ്വീകരിക്കാനും ഒക്കെയാണ്. അപ്പം അതിന് അത് സാമാന്യ മര്യാദ അനുസരിച്ച് അവരോട് പറയുന്നു, വൈ ഭഗവന്തു അഹമസ്മി യാവത് ഏകൈകസ്മാർത്ഥിജേ ധനം ദാസ്യാമി. ഇപ്പം ഇവിടെ ഒരു യാഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓരോ ഋത്വികൾക്കും കൊടുക്കുന്ന ധനം ഞാൻ നിങ്ങൾക്ക് തരാം. താവത് ഭഗവത് ദാസ്യാമി വസന്ത് ഭഗവന്ത ഇതി, നിങ്ങളെല്ലാവരും ഇവിടെ തന്നെ താമസിക്കണം. നിങ്ങൾക്കെല്ലാം യോഗ്യമായ ദക്ഷിണയും മറ്റു കാര്യങ്ങളും എല്ലാം ഞാൻ തരാം എന്ന് പറഞ്ഞവിടെ അവരെ ആദരിച്ച് ബഹുമാനിക്കുന്നു. അർത്ഥേന പുരുഷശ്ചരേ തം ഹൈവ വദേത് ആത്മാനമേവ ഏവം വൈശ്വാനരം സമ്പ്രത്യധ്യേഷി തമേവനു ബ്രൂഹീതി. അവർ മറുപടി പറയുന്നതാണ്, ഞങ്ങളിവിടെ പണത്തിന് വേണ്ടി വന്നവരല്ല, ദക്ഷിണയ്ക്ക് വേണ്ടി വന്നവരല്ല. ഏന ഹൈവ അർത്ഥേന പ്രയോജനേന എം പ്രതി ചരേത് ഗച്ചേ പുരുഷ തം ഹൈവ അർത്ഥം അതേ. ഏതാണോ പുരുഷാർത്ഥം, ഏതെന്നതിനു വേണ്ടിയിട്ടാണോ ഈ ജീവൻ ഇങ്ങനെ ഈ സംസാരത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത്, ആത്മവിദ്യ അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതമേവ പ്രയോജനം ആഗമനസ്യ, ഞങ്ങൾ വന്നത് അതിനു വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇവിടെ യാഗത്തിന്റെ ദക്ഷിണ സ്വീകരിക്കാൻ വന്ന പുരോഹിതന്മാരല്ല, ആത്മവിദ്യ ആഗ്രഹിച്ചു വന്നതാണ്. ആത്മാനം ഏവ ഇമം വൈശ്വാനരം സമ്പ്രത്യധ്യേഷി, വൈശ്വാനരനുണ്ടല്ലോ. ആ വൈശ്വാനരൻ എന്ന് പറയുന്ന ഭാഷകാരൻ പറയും, ആ പിന്നെ ചോദ്യം എന്താണോ, എന്താണ് നമ്മുടെ ആത്മാവ്, എന്താണ് ആ ബ്രഹ്മം, ആത്മാവ് ബ്രഹ്മം, അതിൻ്റെ ഏകത്വമാണ് വൈശ്വാനരൻ. അത് രണ്ടും ഒന്നാകുമ്പോഴാണ് അതിന് വൈശ്വാനരുടെ ഭാവം വരുന്നത്. ഈ വൈശ്വാനരാണ് ഗീതയിലും പലയിടത്തും ചേർത്ത് ചെയ്യുന്ന അഹം വൈശ്വാനരോ ഭൂത്വ എന്നെല്ലാം പറയുന്നു. അതാണ് ഇതിന് വിപക്ഷത്തിന് ഗീതവുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. കൃഷ്ണൻ ഉപദേശിച്ചു എന്നെല്ലാം പറയുന്നത് ഇതുകൊണ്ടാണ്. ഈ വൈശ്വാനരുടെ ഉപാസന ഇവിടെ ആവർത്തിച്ചു വരുന്നത്. ഈ വൈശ്വാനരം സമ്പ്രത്തി അധ്യക്ഷ, അത് ഞങ്ങൾ ഉപദേശിക്കണം. തമേവനോ ബ്രൂഹി എന്ന് പറഞ്ഞു, പ്രാതർവായുഷ്മഭ്യം പ്രതിവ്യക്താസ്മി പ്രതിവാക്യം ദാദാസ്മി രാജ്ഞോ അഭിപ്രായജ്ഞ സമിത്പാണ സമിത്ഭാരഹസ്ത അപരേദ്യ പൂർവാണി രാജാനം പ്രതിചക്രമിരേ ഗതവന്ത. രാജാവ് പറഞ്ഞു, ശരി, താൻ ഹോവാച പ്രാതർവ പ്രതിവക്താസ്മീതി ദേഹ സമിത്പാണയ പൂർവാണേ പ്രതിചക്രമിരേ താൻ ഹ അനുപനീയൈവ ഏതതുവാച. കേകയൻ മനസ്സിലാക്കി, ഇവർ സാധാരണ ദക്ഷിണയ്ക്ക് വേണ്ടി വരുന്ന പുരോഹിതന്മാരെ പോലെയല്ല, ഇവർ ജ്ഞാനത്തിന് വേണ്ടി വന്നവരാണ്, ഉപാസനയ്ക്ക് വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് പറഞ്ഞു പ്രതിവക്താസ്മി. ശരി, നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പ്രതിവാക്യം താതാസ്മി, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ സമാധാനം പറയാം എന്ന് പറഞ്ഞു കേട്ടവരെല്ലാം എന്ത് ചെയ്തു, സമിത് പാണേഹ സമിത് ഭാരഹസ്താഹ. അന്നത്തെ നിയമം, ഗുരുവിന്റെ സമീപത്തിൽ വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഒരാചാരം കൂടിയാണ്. കയ്യിൽ സമത്വമായി ചെല്ലുക. ഗുരുവിന് പൂർണ്ണമായും വിധേയനായി, പൂർണ്ണമായും സേവന സന്നദ്ധനായി, പൂർണ്ണമായും സമർപ്പണത്തോടുകൂടി, അതാണ് സമിത്ഭാരഹസ്ത. സമിത്ഭാരമുള്ള ഹസ്തത്തോടുകൂടി ഇവരായി. അത് അതിൻ്റെ ആ ശിഷ്യത്വത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുകയും സമിത്ഭാരഹസ്ത എന്ന് പറയും. പൂർണ്ണമായും ശിഷ്യന്മാരായി അവർ ദിപൂർണേരാജ്ഞാനം പ്രതിചക്രമിരേ ഗതവന്തഹ. അതിന് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നു, യഥൈവം മഹാശാല മഹാശ്രോത്രിയ ബ്രാഹ്മണഹസ്തന്തഹ. ഇവരെ കുറിച്ച് ആദ്യമേ ശ്രുതി എന്ന് പറഞ്ഞല്ലോ, ഇവർ ശ്രേഷ്ഠന്മാരാണ്, മഹാശാലാഹ, ധനവാന്മാരുമാണ്. മഹാശ്രോത്രിയാഹ, വേദം എല്ലാം അധ്യയനം ചെയ്തവരുമാണ്. പക്ഷെ അത് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? ശ്രോത്രിയൻ ബ്രഹ്മനിഷ്ഠൻ എന്ന് സാധാരണ പറയാറുണ്ട്. ശ്രോത്രിയനായതുകൊണ്ട് ഒരാൾ ബ്രഹ്മനിഷ്ഠമാകണമെന്നൊന്നുമില്ല, വേദം പഠിച്ചതുകൊണ്ട്. മറിച്ച് എന്ത് വേണം? ആ വേദത്തിന്റെ താല്പര്യം മനസ്സിലാക്കി വേദാധ്യയനം ചെയ്താൽ വേദം കണ്ടസ്ഥമാവും. പക്ഷെ വേദ താല്പര്യം മനസ്സിലാക്കണമെന്നില്ല. അതുപോലെ തന്നെ തിരിച്ചും വേദ അധ്യയനം ചെയ്യാതെയും വേദ താല്പര്യം മനസ്സിലാക്കും. അങ്ങനെ വന്നാലും ബ്രഹ്മനിഷ്ഠനാണ്. ഇവർ മഹാശ്രോത്രിയന്മാരാണ്, ബ്രാഹ്മണനായിരുന്നു, എന്നിട്ടും അവർക്കതിൻ്റെ താല്പര്യം മനസ്സിലായി. അതുകൊണ്ട് ഭക്ഷ്യകാലം പറയുന്നു, മഹാശാലത്വദ്യഭിമാനം ഹിത്വ. നമ്മൾ ശ്രോത്രിയന്മാരാണ്, എല്ലാ വേദവും പഠിച്ചവരാണ്, ധനവാന്മാരാണ്, ഗൃഹസ്ഥന്മാരാണ്, സമ്പത്തുള്ളവരാണ്, ഇത്തരം അഭിമാനങ്ങളെല്ലാം അവരുപേക്ഷിച്ചു തികച്ചും വിനീതരായി ഗുരുവിന്റെ സമീപത്തിൽ ചെല്ലുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മഹാജ്ഞാനികളായ ബ്രാഹ്മണന്മാർ, വേദജ്ഞന്മാരായ ബ്രാഹ്മണന്മാർ ഒരു ക്ഷത്രിയന്റെ അടുത്ത് പോകും വിദ്യ സ്വീകരിക്കുന്നതിന് വേണ്ടി. അന്നത്തെ കാലത്തും വേദം, വൈദികമായ കാര്യങ്ങളിലെല്ലാം പ്രാമുഖ്യം ബ്രാഹ്മണർക്ക് തന്നെയായിരുന്നു. കാരണം അവരായിരുന്നു പുരോഹിതർ. ക്ഷത്രിയന്മാർക്ക് രാജ്യഭരണവും മറ്റുമായിരുന്നു. പക്ഷേ ക്ഷത്രിയന്മാരിലും ജ്ഞാനമുണ്ടായിരുന്നു, അവരും വേദജ്ഞന്മാരായിരുന്നു, അവർക്കും ജ്ഞാനമുണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് ഇല്ലാത്ത ജ്ഞാനും ക്ഷത്രിയർക്കുണ്ടായിരുന്നു. സർവസേവ പ്രശാസന അഭൂ നമ്മൾ പറഞ്ഞു, ലോകം മുഴുവൻ എന്നുവെച്ചാൽ സർവകാര്യങ്ങളിലും ക്ഷത്രിയനായിരുന്നു ആധിപത്യം ഒരു കാലഘട്ടം. അതിൽ പലതും പിന്നീട് ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണനിലേക്ക് വന്നതാണ്. പ്രവാഹണം പറയുന്നുണ്ട് അതിന് മുമ്പ് ഈ വിദ്യ ബ്രാഹ്മണന് പോയിട്ടില്ല, ഇപ്പൊ ഞാനത് അങ്ങനൊക്കെ തരികയാണ് എന്ന് പറഞ്ഞാൽ, അന്നത്തെ കാലത്തെ വിദ്യ കൊടുക്കുന്നതിനും വാങ്ങുന്നതിനൊന്നും അങ്ങനെ ഉച്ചനീചത്വങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കും. ആരിലാണോ വിദ്യ ഉള്ളത് അത് പോയി സ്വീകരിച്ചിരുന്നു. അത് അവന്റെ ഗോത്രം നോക്കിയിട്ടുണ്ട്, ജാതി നോക്കിയിട്ടുണ്ട്. ബ്രാഹ്മണന് വിദ്യയുണ്ടെങ്കിൽ ക്ഷത്രിയ സ്വീകരിക്കും, ക്ഷത്രിയന് വിദ്യയുണ്ടെങ്കിൽ ബ്രാഹ്മണ സ്വീകരിക്കും. അതാണ് ജ്ഞാനശ്രുതി രൈക്കന്റെ അടുത്ത് പോയി, ജ്ഞാനശ്രുതി ക്ഷത്രിയനും രൈക്കൻ ബ്രാഹ്മണനുമാണ്. ഇപ്പൊ ബ്രാഹ്മണന്റെ അടുത്ത് പോയി, ക്ഷത്രിയൻ വിദ്യ സ്വീകരിക്കുന്നു, ക്ഷത്രിയന്റെ അടുത്ത് പോയി ബ്രാഹ്മണൻ വിദ്യ സ്വീകരിക്കുന്നു. അങ്ങനെ പരസ്പര സഹവർത്തിത്വം ഉണ്ടായിരുന്നു എന്ന് ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിലെല്ലാം അപവാദങ്ങളുണ്ടാകും, അതേത് കാര്യത്തിലും ഉണ്ടാകും. ബ്രാഹ്മണരെല്ലാവരും ജ്ഞാനികളായിരിക്കണമെന്നില്ല, ക്ഷത്രിയന്മാരെല്ലാവരും ജ്ഞാനികളായിരിക്കണമെന്നില്ല, അതിനുണ്ടായി. പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഉച്ചനീചത്വങ്ങൾ ഉള്ളതായിട്ട് ശ്രുതി പറയുന്നില്ല, ഇവിടെ ഒരിടത്തും പറയുന്നില്ല. ക്ഷത്രിയ നീചനാണ്, അതുകൊണ്ട് പോകാൻ പാടില്ല. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം ചർച്ച കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, സ്വാമി മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബ്രാഹ്മണൻ ക്ഷത്രിയന്റെ അടുത്ത് വിദ്യ സ്വീകരിക്കാൻ പോകുന്ന ഭാഗം വരുമ്പോഴെല്ലാം ഭാഷകാരൻ ക്ഷത്രിയനെ മോശമായി ചിത്രീകരിക്കുന്നു മുമ്പ് പറഞ്ഞു, ഈ ഭാഗത്ത് അത് കാണുന്നില്ലല്ലോ, അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. സ്വാമി പറഞ്ഞതിൽ കുറച്ച് അതിശയോക്തിയോടെ ഉണ്ടല്ലോ, എന്തോ ഒരു ബ്രാഹ്മണ വിദ്വേഷം പോലെ എന്തോ ഉള്ളിലുണ്ട്, അത് വെച്ചുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു സൂചന പോലെ. അപ്പോ ഞാനും ചിന്തിച്ചു അങ്ങനെയായിരിക്കും, ഭാഷകാരൻ എല്ലാ സ്ഥലത്തും അങ്ങനെ ക്ഷത്രിയെന്ന് ആക്ഷേപിക്കത്തില്ല. ഒന്ന് രണ്ട് ഭാഗത്ത് ആക്ഷേപിച്ചപ്പോ അത് കണ്ടപ്പോൾ ഞാൻ വികാരാവേശം കൊണ്ട് പറഞ്ഞുപോയതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. എനിക്കിത് ഇതിന് രണ്ടുപേരുടെ വശം പിടിക്കേണ്ട കാര്യമില്ല, ഞാൻ ഈ രണ്ടിലും പെടുന്ന ആളല്ല. അപ്പൊ പിന്നെ അങ്ങനൊരു പക്ഷപാതം പിടിക്കേണ്ട കാര്യമില്ല. എന്നാലും ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. എന്താണ്? സമിത് ഭാരവസ്ഥ ജാതിതോ ഹീനം രാജാൻ. നേരത്തെ നീചനെന്നേ പറഞ്ഞോളൂ, ഇപ്പൊ പറയുന്ന ഹീനനൻ. ഇത്രയും വ്യത്യാസം വന്നതേ ഉള്ളൂ. ഇത് ഭാഷ്യകാരന്റെ സംഭാവന. ജാതിതോ ഹീനം രാജാനൻ, അവൻ ഹീനനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ശരിയാണ്, എല്ലായിടത്തും നീചൻ എന്ന് പറയുന്നില്ല, ചിലയിടത്ത് ഹീനൻ എന്നുകൂടെ പറയും. രണ്ടും തമ്മിലുള്ള അർത്ഥവ്യത്യാസം ചിന്തിച്ചു നോക്കിയാൽ ഇത് കുറച്ചുകൂടെ മോശമാണ്. ഒരാളെ നീചൻ എന്ന് പറയുന്നതിന് മോശമാണ് ഹീനൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഞാൻ ഒഴിവാക്കി പോയതിന് ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോ എന്തുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചു ജാതിതോ ഹീനം? ഇവിടെ ശ്രുതിയിലുണ്ടോ? ഇത് ശ്രുതിയിൽ ഏതെങ്കിലും ഭാഗത്ത് ശ്രുതി ജാതിതഹീനം എന്ന് കൈകേനെ കുറിച്ച് പറയുന്നത് ഉണ്ടെങ്കിൽ ശരി, അതിനെ വ്യക്തമാക്കി തരാൻ വേണ്ടി ഭാഷകാരൻ അങ്ങനെ എഴുതിയെന്ന് പറയാം. ഹീനനെന്ന് കാരണം മഹാബ്രാഹ്മണരായ ആചാര്യന്മാർ അവർക്കറിയാത്ത ഒരു വിദ്യ സ്വീകരിക്കുന്ന ഒരാള് അന്ന് അറിയപ്പെടുന്ന ഒരു ഗുരുവായിരിക്കും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്വയം പറയുന്നു, താൻ മാത്രമല്ല തന്റെ രാജ്യത്തിലെ പ്രജകൾ പോലും ജ്ഞാനികളാണ്. അപ്പോ രാജാവ് എത്ര ശ്രേഷ്ഠനായിരിക്കണം? വിദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവ ഇതരോ ജനാഹ എന്ന് പറഞ്ഞില്ല ഗീത? ഇത് വെച്ചും കൊണ്ടാണ് രാജാവിന്റെ ആചരണത്തെ പ്രജകളും പാലിക്കുന്നു. അങ്ങനെയുള്ള ഒരാളിനെ ഹീനനെന്ന് ഭാഷകാരൻ എന്തിനു പറഞ്ഞു? ശ്രുതിയിലില്ലാത്തതിന്, ശ്രുതിയിലുണ്ടെങ്കിൽ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്തിനു വേണ്ടി? ഈ ഉച്ച നീചത്വത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഇല്ലാത്തതും വ്യാഖ്യാനിക്കും എന്നുള്ളതിന് തെളിവാണ്. സാധാരണ അപശുദ്രാധികരണത്തെ ശങ്കരാചാര്യത്തെ ന്യായീകരിക്കുന്ന ഒരു വാദമുണ്ട്. അപശുദ്രാധികരണത്തിൽ സൂത്രം എങ്ങനെയോ അതിന് ഭാഷ്യക്കാരൻ വ്യാഖ്യാനിച്ചു തന്നേ ഉള്ളൂ, അല്ലാതെ ഭാഷ്യക്കാരൻ സ്വന്തമായിട്ട് അവിടെ ഒന്നും ചെയ്തിട്ടില്ല. സൂത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിച്ചത് ഭാഷ്യക്കാരൻ കുറ്റക്കാരനല്ല, നിരപരാധിയാണ്, നിങ്ങൾ വിചാരണ ചെയ്ത് ശിക്ഷിക്കരുത് എന്നുള്ള സാധാരണ പറയാറുണ്ട്. എങ്ങനെയാണോ മൂലം അതനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. അപ്പൊ അതിലെന്തെങ്കിലും ദോഷം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭാഷ്യക്കാരന്റെ കുറ്റം അല്ല, ഭാഷ്യക്കാരന്റെ ജോലി വ്യാഖ്യാനിക്കുകയാണ്. അത് മൂലകാരനാണ് അതിന്റെ ദോഷം കുറ്റം, അതുകൊണ്ട് ഭാഷ്യക്കാരന് വെറുതെ വിടുക എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അവരിവിടെ എന്ത് പറയും? ഇവിടെ ഇതെന്തിനിങ്ങനെ വ്യാഖ്യാനിച്ചു? ഇവിടെ ശ്രുതിയിലില്ലല്ലോ, ശ്രുതിയിലില്ലാത്തതാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. ഈ സന്ദർഭത്തിന് ഒട്ടും യോജിക്കുന്നതല്ല. ഒരു ഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ ഹീനൻ എന്ന പദം സഭ്യതയുള്ള ഒരാൾ ഉപയോഗിക്കത്തില്ല. അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ജാതിത്വ ഹീനം. ജാതിയിൽ ഹീനനായവൻ, അതിന്റെ യാതൊരു സൂചനയും മന്ത്രത്തില്ല. അപ്പോ മൂലത്തിലില്ലാത്തതും വ്യാഖ്യാനിക്കുന്നുള്ളതിന് തെളിവാണ്. ഇനിയും വരും ഇത്തരം സന്ദർഭങ്ങൾ. അതും എന്തിനു വേണ്ടി ഇത് പറയുന്നു? അപ്പോ ഇവിടെ ക്ഷത്രിയനായ രാജാവിനെ ഹീനൻ എന്ന് വിളിച്ചെങ്കിൽ വൈശ്യന്റെയും ശൂദ്രന്റെയും ചണ്ടാളന്റെയും സ്ത്രീയുടെയൊക്കെ ഗതി എന്തായിരിക്കും? അവർക്ക് ശങ്കരാചാര്യന്റെ ഡിക്ഷണറിയിലെ ഏത് ഭാഷയായിരിക്കും വച്ചിരിക്കുക? ഇത് ഒരു തരത്തിലും ഇത് ന്യായീകരിക്കാൻ പറ്റത്തില്ല, സമർത്ഥിക്കാൻ പറ്റത്തില്ല. അബദ്ധത്തിൽ പറ്റിപ്പോയെന്നെങ്ങാനും പറയാനേ പറ്റും. എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചെറിയ ഓർമ്മക്കുറവ് വന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ഇതിനെ ന്യായീകരിക്കാൻ പറ്റത്തില്ല. ജാതിത്വ ഹീനം എന്നുള്ളത് പറയുന്നു. കൈക്കയനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് പറയും. ഇതിനൊക്കെ ഒരുപാട് വാദങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുള്ളതാ. പറയും ഈ വർണ്ണവ്യവസ്ഥ, സത്വൻ രജസ് തമസ് ഇങ്ങനെയുള്ള ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ്. ഗുണങ്ങളിൽ ശ്രേഷ്ഠമാണ് സാത്വിക ഗുണം. ഇപ്പൊ സാത്വിക ഗുണമുള്ള ബ്രാഹ്മണൻ ശ്രേഷ്ഠ, രാജസ ഗുണമുള്ള ക്ഷത്രിയൻ അതിനപേക്ഷിച്ച് കുറച്ചുകൂടി താഴ്ന്നതാണെന്ന് പറയാം. കാരണം ഗുണങ്ങളിലേറ്റക്കുറച്ചിലുണ്ടല്ലോ. അപ്പൊ ഗുണിയിലും വരും. ഇതൊക്കെ വാദങ്ങളാണ്. താഴോട്ട് വരുമ്പോ അതിൽ പിന്നെ വേറൊരു ദോഷമുണ്ട്. കാരണം ഗുണം മൂന്നേ ഉള്ളു, വർണ്ണം നാലുണ്ട്. അത് വേറൊരു സമസ്യയാണ്. അത് പോട്ടെ തട്ടാലും. ശ്രേഷ്ഠമായ ഗുണമുള്ളവൻ ശ്രേഷ്ഠൻ ബ്രാഹ്മണൻ. അതിൽ അതിന് താഴെ വരുന്ന രാജസഗുണമുള്ളവൻ കുറച്ചുകൂടി നീച്ചൻ. അതിൽ അവിടുത്തെ തമസ് കൂടി വരുന്ന വൈശ്യം കുറച്ചുകൂടി താഴെ. അങ്ങനെ ഈ ഗുണങ്ങൾക്കനുസരിച്ചാണ് നീചത്വം എന്ന് പറയും. അതും തികഞ്ഞ അസംബന്ധമാണ്. അതും നിലനിൽക്കത്തില്ല. എന്തുകൊണ്ട്? കാരണം പറയുന്നു, സത്വാ സഞ്ജായതേ ജ്ഞാനം. ജ്ഞാനം സത്വഗുണത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്.
1: ഓം നമഃ ശിവായ. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
2: Dear listeners of Shaivam.org, the following is Shukla Yajurvedam, Karma Shaka, Adhyayam 25.
3: Atha Panchavimsho Adhyayah. Om Hiranyagarbhas Samavartata Agre Bhutasya Jatah Patireka Asit. സദാ ആധാര പൃഥിവീന്ദ്യാമുതേമാം കസ്മൈ ദേവായ ഹവിഷാ വിധേമ ഉപയാമ ഗ്രീഹീതോസി പ്രജാപാതയേ ത്വാജുഷ്ടം ഗൃഹാമ്യേഷ തേയോ നിസ്സൂര്യസ്തേ മഹിമാ യസ്തേ ഹൻസംവത്സരേ മഹിമാ സംബഭൂവ യസ്തേവായാ അന്തരിക്ഷേ മഹിമാ സംബഭൂവ യസ്തേ ദിവി സൂര്യേ മഹിമാ സംബഭൂവ തസ്മൈ തേ മഹിംനേ പ്രജാപാതയേ സ്വാഹാ ദേവേഭ്യാഃ. யஃ ப்ராணதோ நிமிஷதோ மாஹித்வைக இத்ரா ஜாஜகாதோ பபூவ ய ஈஷே அஸ்ய த்விபதஶ்சதுஷ்பத கஸ்மை தேவாய ஹவிஷா விதேம உபயாம க்ரீஹீதோஸி ப்ரஜாபாதயே த்வாஜிஷ்டம் க்ருஹ்ணாம்யேஷ தேயோ நிஷ்சந்திரமாஸ்தே மஹிமா யஸ்தே ராத்ரௌ சம்வத்சரே மாஹிமாஸம் பபூவ யஸ்தே பிருத்திவ்யாமக்னௌ மாஹிமாஸம் பபூவ யஸ்தே நக்ஷத்ரேஷு சந்திரமாஸி மஹிமாஸம் பபூவ தஸ்மை தே மஹிம்னே ப்ரஜாபாதயே தேவேப்ய ஸ்வாஹா. யுஞ்சந்தி ப்ரத்னமாருஷஞ்சரந்தம் பரிதஸ்துஷாஹ ரோசந்தே ரோசனாதிவி யுஞ்சந்த்யஸ்ய காம்யா ஹரிவிபக்ஷசாரதே ஷோணா த்ருஷ்ணூ நிருவாஹாஸ யத்வாதோ அபோ அகானீகன் ப்ரியாமிந்த்ரஸ்ய தன்வம் ஏதக்ஸ்தோ தரனேன பதா புனரஶ்வமாவர்த்தயாசினஹ வசாவஸ்த்வாஞ்சந்துகாயத்ரேணச்சந்தாஸா ருத்ராஸ்த்வாஞ்சந்துத்ரைஷ்டுப்யேனச்சந்தாஸா ஆதித்யாஸ்த்வாஞ்சந்து ஜாகாதே நச்சந்தாஸா பூர்புவஸ்வர்லாஜி சாசீன்யவ்யேகவ்யே.

ജഗ്മുഖസ്വാതികസ്വാവിഷാസ്തികസ്തിഗാത്രാണി ശമ്യതി കഓദേശമിതാകവിഹൃതവസ്തരുതുഥാപർവാശമിതാരോ വിഷാസതു സംവത്സരസ്യ തേജസാശമീഭിഃ ശമ്യന്തു അർദ്ധമാസാഃ പരോ ഗേഷിതേ മാസാ ആച്യന്.

ശ്രീവിഷ്യന്നാമസ്വരം ഭോജാതം വിഷാദം ലഹർമാനം ദാതഹാരം സഹർമാനം ലോഹിതം സർജിതം.

0: Shivaya. You're listening to Shaivam.org Radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: ഒരു ഇടയൻ തെളിയിക്കുന്ന വഴിയിലൂടെ മാത്രം നമ്മുടെ അറിവ് അങ്ങനെ ഉണ്ടാകുന്ന മറിച്ച് നിങ്ങൾ ആ ഹിമാലയത്തിന്റെ ഉച്ചിയിലേക്ക് പോയാൽ ഈ ചിത്രം കാണാം. ശിവനെന്ന ഒരു വ്യക്തിയുടെ ജടയുടെ മുകളിലിരിക്കുന്ന ഒരു ചന്ദ്രക്കലയിൽ ആ ജടയിൽ നിന്ന് ആ ജടയുടെ മടക്കുകളെ തഴുകി തലോടി ഒഴുകി വരുന്ന ഒരു ഗംഗയും മുകളിലൊരു വലിയ കുളം അതിൽ നിന്ന് ഒഴുകി ഒലിച്ചു വരുന്ന ഒരു ഗംഗ കണ്ടത്തിലെ കാളകൂടം ഒഴുകി വരുന്ന ഗംഗ തന്റെ ആരംഭ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ച് തിരിച്ചൊഴുകുന്ന രംഗം അവിടേക്ക് ഗംഗയെ അനുവയിപ്പിച്ച് തിരിച്ചു വിടുവാൻ മുകളിൽ നിന്ന് ആ ശിവൻ തന്നെ ഇറങ്ങി വന്ന് ഇവിടെ ഞാൻ ഉണ്ടാവും നീ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിവിടുന്ന രംഗങ്ങൾ അവയെ കാശി എന്ന് പറയും. തന്റെ ആരംഭവാഹിയിലേക്ക് തിരിച്ചു മടങ്ങാൻ ഗംഗ ആഗ്രഹിക്കുമ്പോൾ പരമപവിത്രയായ ഗംഗ പാപസഞ്ചയങ്ങളെയും വഹിച്ച് പരമപവിത്രയായ ശിവശിഷ്ടത്തിൽ നിന്ന് പുറപ്പെട്ട് വഴിയിലെ പാപഭാരവും പേരിൽ ഒഴുകുമ്പോൾ ഗുപ്തകാശിയിൽ വെച്ച് തിരിച്ചു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ശിവൻ ഇറങ്ങി വന്ന് അമ്മയോട് പറയും, പവിത്രേ പരമഭാഗിനിയായിട്ടുള്ളവളെ നീ മുന്നോട്ട് പോയാൽ ഇവിടെ എന്റെ സ്ഥാനമുണ്ടാവും. അനുനയിപ്പിച്ച് പറഞ്ഞുവിടുന്ന പതിദേവനെ നമസ്കരിച്ച് ഗംഗ വീണ്ടും മുന്നോട്ടൊഴുകുമ്പോൾ ഉത്തരകാശിയിൽ വെച്ചവൾ തിരിയും. വീണ്ടും അവിടെയും ഇറങ്ങി വന്ന് ആ പതിദേവൻ അവളോട് പറയും, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ മുന്നോട്ട് പോയാലും നീ തിരിയണ്ട. അത് ഉത്തരകാശി എന്നറിയപ്പെടും. വീണ്ടും അവൾ മുന്നോട്ട് നീങ്ങി വാരുണിയുടെയും അസ്ഥിയുടെയും ഇടയിലെത്തുമ്പോൾ അവൾ വീണ്ടും വടക്കോട്ട് തിരിയും ശിവശിഷ്ടത്തിലേക്ക് പോകാൻ. വീണ്ടും സദാശിവൻ അവിടെ എത്തി അവൾക്ക് ദർശനം കൊടുത്ത് ഞാൻ ഇവിടെയുണ്ട്, നീ മുന്നോട്ട് പോയാലും എന്ന് അനുനയിപ്പിച്ചു വിടും. ഇങ്ങനെ ഒഴുകുന്നവളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള കാശിയിൽ സദാശിവനെത്തി മുന്നോട്ട് വിടുമ്പോൾ ആ കുളം ആ തലക്കുളം തലയിലെ കുളം കവിഞ്ഞൊഴുകും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദരരൂപം വിരാട് രൂപം വഹിക്കുന്ന പുരുഷപ്രേതൻ എന്റെ ബോധമാണെന്ന് എനിക്ക് കാണാം. ആ കാഴ്ചയാണ് ഗംഭീരം. ശിവൻ ശിവശിഷ്ടത്തിന് അലങ്കാരമായ ചന്ദ്രൻ, ശിവശിഷ്ടത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഗംഗ, ആ സദാശിവരൂപം, അതിനെ ചുമക്കുന്ന കുഞ്ചരം ഞാനാണ്, എന്റെ ബോധമാണ്. ഇത് മുഴുവൻ എവിടെയാ ഭാവിക്കുന്നത്? ഇതെല്ലാം എവിടെയാ ഭാവിക്കുന്നത്? എന്റെ ബോധത്തിലാണ്. ആ ബോധത്തിനായിക്കൊണ്ട് ആ സദാശിവതത്വത്തിനായിക്കൊണ്ട് ഭാവന എങ്ങനെയാണ് ചിറകുടർത്തുന്നതെന്ന് നിങ്ങൾക്കതിന്റെ രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ വ്യാഖ്യാനത്തിന്റെ അപര്യാപ്തതയായിരിക്കും, ഗുരുദേവന്റെ പരിമിതി ആയിരിക്കില്ല. കാരണം അത്ര ഗംഭീരമായി വളരെ ഭംഗിയിലാ ഗുരുദേവൻ പറയുന്നു. വളരെ വളരെ വളരെ ഭംഗിയിൽ എന്ന് പറഞ്ഞാല് വളരെ ഭംഗി. എങ്ങനെയാണ് ആ സദാശിവൻ കളം കറുത്ത കൊണ്ട ഉണ്ട് ഇരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും, അതിൽ നിങ്ങളുടെ ആ ബിൽഡിങ്ങിൽ കണങ്കമ കളങ്കമാക്കിക്കോ, ലാമ തിരുത്തിക്കോ, ലാ എന്ന് തിരുത്തിക്കോ, കളങ്കം ഉണ്ട കണ്ടൻ എങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചര കുഞ്ചര ആന. ആ കോമളക്കുടം ചുമക്കുന്ന ആന, വ്യാഖ്യാതാക്കന്മാരിൽ ചിലര് ഇത് സുബ്രഹ്മണ്യനാണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എവിടെ നിന്ന് ചുമക്കുന്നത് ഞാനും നിങ്ങളുമാണ്. ഇതാദ്യം ചുമന്ന് നമുക്ക് തന്നത് ഗുരുദേവന്റെ ബോധമാണ്. അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റീവായി പഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം, ഓബ്ജക്റ്റീവായി പഠിക്കാതെ. കാരണം ശിവന്റെ പുത്രനാണ് ആന, സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യന്റെ പുറത്താണ് ശിവൻ ഏത് നീങ്ങുന്നത് എന്നൊക്കെ സങ്കല്പിക്കുന്നത് ആ രീതിയിൽ ഉചിതമാണ്, തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ ഭാവന മനോഹരമാകുന്നത് ആ കറുത്ത കൊണ്ടൽ ഇരുണ്ട കൊണ്ട അതിനപ്പുറത്ത് ചന്ദ്രൻ, അതിന് അപ്പുറത്ത് നിറഞ്ഞൊഴുകുന്ന ഗംഗ, ഇതിനെയെല്ലാം വഹിക്കുന്ന ആ ശിവനെയും ചുമക്കുന്ന കാർമേഘം പോലെ ഇരുണ്ട കഴുത്ത്, കറുത്ത ജട, വർത്തമാനമായ കളങ്കം ഹാലാഹലം ഉള്ളിലാക്കിയവൻ, കാരുണ്യത്തിന്റെ ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രനെ ധരിക്കുന്നു. ആ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്ന് ഗംഗയൊഴുകുന്നു. അതിനൊരു പുരാണമുണ്ട്, ഭഗീരഥന് വേണ്ടിയാണ് ഈ ഗംഗയെ സ്വീകരിച്ചു. ഗംഗ സാധാരണഗതിയിൽ വന്നാൽ ഭൂമി പോകും. അതിന് പുരാണകഥ, ഗംഗയെ ശിവശീർഷത്തിലേക്ക് ആനയിക്കാൻ ശിവനെ ഭഗീരഥൻ തപസ് ചെയ്തു. ഇപ്പോഴും കാണാം ആ തപസ്സൊക്കെ. നിങ്ങൾ ശരിക്ക് ഗംഗോത്രിയിലേക്ക് പോയാൽ, ഗംഗോത്രിയിൽ അല്പനേരം ഏകാഗ്രമായ മനസ്സോടുകൂടി ആ ഗംഗോത്രിയിൽ ഗംഗയുടെ തീരത്തിരുന്നാൽ ആ ഭഗീരഥന്റെ ക്ഷേത്രമുണ്ട്. അവിടെ ഇന്നും ഭഗീരഥമായ ആ തപസ് കാണാം. പ്രകൃതി ആകെ ഏകീഭവിച്ചതുപോലെ സീസണിൽ അല്ലാതെ പോവാം. മനസ്സിലായില്ല പറഞ്ഞത്? സീസണിൽ പോകരുത്, വീട്ടുകാരറിയാതെ പോണം, തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കി പോണം. അങ്ങനെ പോകുന്ന പോക്കിനൊരു സുഖമുണ്ട്. തിരിച്ചു വരാൻ പോകുന്നവൻ കൊണ്ടുപോകുന്ന വസ്തുവിൽ മമതയുണ്ടായിട്ടാവുന്നു രീതിയില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഏതാണ്? ഇതിന് താല്പര്യമുള്ളത് കൊണ്ട് സീസൺ നോക്കി പോകുന്നത്. അല്ലാതെ പോയാൽ ചിലപ്പോ തിരിച്ചു വരിക. അപ്പൊ നല്ല സീസൺ ഒക്കെ നോക്കി, തണുപ്പ് അധികം ഇല്ലാത്ത കാലത്ത് കൂടെ ആളുകളെ ഒക്കെ കൂട്ടി സുരക്ഷിതമായൊരു യാത്രയെ ഭ്രാന്ത് വരില്ല എന്ന് ഉറപ്പുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ ഇവിടെ നിന്ന് ഭാവന ചെയ്താൽ മതി, വേർക്കാൻ തുടങ്ങി. ഒരു കാടിന്റെ നടുക്ക് നിങ്ങൾ മാത്രമായി നിൽക്കുന്നു എന്നൊന്ന് ഭാവന ചെയ്താൽ മതി, വെറുതെ ഭാവന ചെയ്താൽ മതി. ഹിംസ്രജന്തുക്കളൊക്കെ ഉള്ളൊരു കാട്ടിൽ ഏകാഗ്രിയായി നിങ്ങൾ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ നിങ്ങളുടെ പൂർവജന്മ വൃത്താന്തം മുഴുവൻ നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഭയമായി ആവാഹിച്ചു വരുമ്പോൾ നിങ്ങൾ എതിർത്തതും നിങ്ങൾ വിഷമിപ്പിച്ചതും നിങ്ങൾ ഹിംസിച്ചതുമായ സകല ജീവികളും ഒരുമിച്ചൊരു ഹിംസ്ര ജന്തുവായി നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന്, ഒരുമിച്ചൊരു മലയിടിച്ചിലായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന്, ഒരുമിച്ചൊരു പാറയായി വരുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഉണ്ടാകുന്നൊരു താപം, അച്ഛനെ ചീത്ത വിളിച്ച, അമ്മയെ ചീത്ത വിളിച്ച, അയൽവക്കാരനെ അടിച്ച, ഭാര്യയെ ഇറക്കി നിർത്തിയ, മക്കൾക്ക് വെള്ളം കൊടുക്കാത്ത, പശുവിനെ തല്ലിയ, എലിയെ കൊന്ന, സകല ജീവജാലങ്ങളോടും ഹിംസാപൂർവം പെരുമാറിക്കഴിഞ്ഞ ഞാൻ ആ തെരുവിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പാറ ഇടിഞ്ഞു വരുന്നത് കണ്ടാൽ എന്റെ കോശങ്ങളിൽ ഇതുവരെ ഞാൻ അവയെ ഉപദ്രവിച്ച ബോധമെല്ലാം ഏകത്ര കൂടിച്ചേർന്ന് അവയെല്ലാം കൂടി ഒരു പാറയായി എന്റെ നേരെ വരുന്നുവോ എന്നത്, അത് എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ എനിക്കുണ്ടാകുന്ന ഉത്താപം ഭവനയില്ല. അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ആളെ ഒക്കെ കൂട്ടി പോകുന്നത്, തിരിച്ചു പോരാ. ചിലർ ഈ പാപം മുഴുവൻ തീരാൻ ഒരു പോക്കുന്നു, അവന് ചമൽക്കാരങ്ങൾ ഉണ്ടാവും. ചമൽക്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ എന്നറിയില്ല. വിഭൂതികൾ ഉണ്ടാവും. ഗംഗയുടെയും യമുനയുടെയും ഗണ്ഡകിയുടെയും നർമ്മദയുടെയും ഒക്കെ തീരഭൂമിയിലൂടെ പരിക്രമണം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ വിജനമായ പ്രദേശങ്ങളിൽ വെച്ച് അവൻ ഒരിക്കലെങ്കിലും അവന്റെ സ്വത്വത്തെ കണ്ടറിയും. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത പൂർവപാപങ്ങളുടെ മേതുരദീർഘങ്ങളായ രംഗവേദികളെ സദാ ഭയത്തോടുകൂടി ദർശിക്കുന്ന ഒരു നിമിഷാർത്ഥത്തെ ഭയം കൊണ്ട് സമസ്ത ഭാവങ്ങളും കഴുകിക്കളയുന്ന, നമ്മൾ അല്പം ഭയന്നു, കൂട്ടുകാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആചാര്യവര്യന്മാരുണ്ട്, ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ട്, പോക്കറ്റിലെ ധനമുണ്ട്, ഈ അവസ്ഥയൊക്കെ തരണം ചെയ്യാൻ എന്നൊരു സങ്കടത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ല, ഇന്നലെ ചെയ്ത പാപത്തിന് ഇന്ന് 500 രൂപ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം ഈ അവസ്ഥ വരെ തരണം ചെയ്യാം. ഇന്നലെ ചെയ്തു കൂട്ടിയ പാപത്തിന് ഇന്ന് വരുന്ന കാലുടിയലോ കയ്യുടിയലോ ഒക്കെ അപ്പുറത്ത് ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ടത് പരിഹരിപ്പിക്കാം. അതിനല്ലേ അവരെ പഠിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക, ശരിയാക്കുക, പോരുക. ഇന്നലെ അവനോടും ഇവനോടും ഒക്കെ ഏറ്റുമുട്ടിയതിന് അവൻ നാളെ രാത്രിയിൽ വന്നാൽ അടിക്കാൻ നല്ല ബലിഷ്ഠരായ മക്കൾ രണ്ടുമെന്നെണ്ണം ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും കരുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. ഈ കരുതൽ എല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അത് ഏകാന്തതയില്ല. അതുകൊണ്ടാണ് അവര് വനംഗത, അതുകൊണ്ടാണ് അവർ വനത്തിലേക്ക് പോയത്. നമ്മൾ പോയവരല്ല പോയത്. ഭാര്യയും പിള്ളേരൊന്നും അറിയാതെ പോയത്, ശിഷ്യന്മാരാരും അറിയാതെ പോയത്. നാരായണ ഗുരുവൊക്കെ അങ്ങനെ പോയവരാണ്. ആ ഗുഹയൊക്കെ ഇന്ന് പോയാലും കാണാം. കയ്യിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ദിവസം പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ചമൽക്കാരവുമായ അവൻ പോയാളല്ല തിരിച്ചു വരുന്നത്. ഇപ്പൊ വനത്തിൽ അങ്ങനെ വിടുമ്പോൾ

ഇതുപോലുള്ളതിനെ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ പാട. അതുകൊണ്ട് പെട്ടെന്ന് ചാടി പോരുത്. പക്ഷെ പോയാൽ മാത്രമേ ഈ ദർശനം കിട്ടൂ. കൂടെ ആരുമില്ല. അത്യന്തം ഏകാഗ്രിയായി ആ ശിവശീർഷത്തിന്റെ താഴെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ തക്കൽക്കോട്ടിലോ ഗൗരിയെക്കുട്ടിലോ ഒക്കെ മുകളിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും നിൽക്കുമ്പോ എന്താ നിങ്ങള് ഞാൻ മുമ്പ് പറഞ്ഞ പട്ടാളക്കാര് കാണും. ലേയിലോ ലഡാക്കിലോ സർച്ചുവിലോ ഒക്കെ നിൽക്കുമ്പോ ഇപ്പോട്ടുണ്ടാവും വിചാരിക്കും, ഉണ്ടെന്ന് വിചാരിക്കും. സർച്ചുമൊക്കെ 24,000 അടി വരെയാണ്, ലേ 20,000, ലഡാക്ക് 22,000. സീസൺ അല്ലാത്തൊരു സമയത്ത് മഞ്ഞു മൂടി കിടക്കുമ്പോ ചിലപ്പോ ഒരു മഞ്ഞു പാളിയിൽ വന്നാൽ വല്ല പാറയുടെ അടിയില് എവിടെയെങ്കിലും ഒരു ഇട കിട്ടിയെങ്കിൽ കുറച്ചു നേരം കിടന്ന് മഞ്ഞുരുകി പോയാൽ എഴുന്നേറ്റ് പോരാം, ഇല്ലെങ്കിൽ അവിടെ കിടക്കാം. ഹെർമിറ്റേജില് നിത്യസമാധിയായി ഒന്നും അറിയാതെ ഒരു വേദനയും ഇല്ലാതെ അങ്ങനെ ഉള്ളിടത്തൊക്കെ ഏകാന്തതയും ഒരാള് സഹായിക്കാനുണ്ട്. നമ്മുടെ സ്വഭാവം മാറും. ഒരാൾ രൂപം കണ്ടാൽ നമ്മൾ സദാശിവനെ മറന്നുപോകും. ഈ മഞ്ഞിങ്ങി വന്ന് വീഴുമ്പോ അങ്ങേപ്പുറത്ത് ഒരു മനുഷ്യന്റെ രൂപം കണ്ടാൽ ഭയവിക്കുലനായ നമ്മൾ ഓടാൻ തുടങ്ങും. ആരുമില്ല, കയ്യിൽ വെള്ളമില്ല, ആഹാരമില്ല, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അറിയില്ല എന്ന രീതിയിൽ ഒരിടത്തെത്തിയാൽ നമ്മൾ ഒറ്റ ഒരാളെ വിളിക്കൂ. അത് ഈ കാർന്നോലയാണ്. ആദ്യം നമ്മള് നമ്മുടെ ഭാരമില്ല എടുത്തെറിയും, കാരണം എങ്ങനെയെങ്കിലും ഓടി എത്താവുന്നോ, മോളിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും എത്താവുന്നോർത്ത് ഈ കയ്യിലുള്ളതും കൂടെ ചുമന്നുകൊണ്ട് പറ്റിയില്ല. കാരണം ഈ കഴിക്കാൻ കൊണ്ടുപോയ സാധനമൊക്കെ ഉണ്ടോ, ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ബുദ്ധി നമ്മളോട് പറയാ ഇതും ചുമന്ന് നീ നടന്ന് ഒരിക്കലും എത്തുകയല്ല, ഇതാ കളാന്ന് അറിയാം. അതാദ്യം കളയും, കളഞ്ഞു കഴിഞ്ഞ് ഓർക്കും ഇപ്പൊ അതുമില്ല, കഴിക്കാനൊരു റൊട്ടി പോലും കഴിയില്ല. ആ താപത്തിൽ വെച്ച് അവനൊരു സത്യമാണ്, ഈ ശിവശീർഷവും അതിനലങ്കാരമായ ഗംഗയുമെല്ലാം ഞാനാണ് ചുമന്ന് നിൽക്കുന്നത്. അത് ഭാവനയിൽ കണ്ടെങ്കിൽ കേരളത്തിൽ നിന്നൊരു ഗുരു ഒരു ദർശനം രചിക്കുമ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ ഈ ദിനം പറ്റിയാൽ അതീവ സുന്ദരമാണ്. അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാതിരിക്കില്ല. കാശുമുടക്കി ശിവശീർഷത്തിലെത്തി ശിവശീർഷത്തിന് അലങ്കാരമായ മുൻഗംഗയും ചുറ്റുപാടുകളും കണ്ട് അത് ഞാൻ കാണുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഞാൻ ചുമന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് അത് കിട്ടിയാൽ വഹിക്കുന്ന ആ പുരുഷ സ്വയപ്പൻ എന്റെ ബോധമാണ്. കഴുത്ത കാർമേഘം പോലെ ഇരുണ്ട ജടയും ഇരുണ്ട കഴുത്തും വർത്തമാനമായ കളങ്കം ഉള്ളിലാക്കിയ കാലാഹലം ഉള്ളിലാക്കിയവനെങ്കിലും കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്നൊഴുകുന്ന ഗംഗയും കാരുണ്യം കൊണ്ട് ആ ഗംഗ ഒഴുകുന്നത് അത് നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ആകെക്കൂടെ നോക്കിയാൽ ഇതിനെയെല്ലാം വഹിക്കുന്നവനാണ് അവിടുന്ന് എന്ന് സദാകാലത്തിൽ ആ ബോധത്തെയും വഹിക്കുന്നവനാണ് എന്റെ ബോധമെന്ന് ഇതാകാലത്തിൽ

0: அறம் திளச்சு பொங்கு மாடலாகி நின்றி ஏறி அக்கரை கடந்து கண்டபோது அழித்தொழிஞ்ஞ நின்னி சுரந்து சூழவும் சொரிஞ்சிடுந்த கூட்டி கண்டு கண்டு இறந்து நின்றிடும் நிற முடித்து சூடுமீசனே அறம் திளச்சு பொங்கும் ஆடலாடி நின்றி ஏறி அக்கரை கடந்த கண்ட போதொழிஞ்சொழிஞ்சு நின்றது சுரந்து சூழவும் சொரிஞ்சிடுந்த சூப்பி கண்டு கண்டு இறந்து நின்றிடும் நிற முடிக்கு சூடுமீசனே அறம் திளச்சு பொங்கும் ஆடலாழி நீந்தி ஏறி அக்கரை கடந்த அறம் அறம் அக்னி அறம் அக்னி இல்லாத ஓஜஸ் நஷ்டப்பட்ட சக்தி நஷ்டப்பட்ட போதம் நஷ்டப்பட்ட எப்பழா போதம் நஷ்டப்படுறது போதம் நஷ்டப்படுறது ஏது சமயத்தான் ஜாயதோ விஷயன் பும்சா ஏதெங்கிலும் விஷயத்தை ஒருத்தன் தியானிச்சால் அவன் இல்லாத விஷயத்தியானம் கொண்டாணு போதம் நஷ்டப்படும். രസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വിഷയത്തെ ധ്യാനിക്കുന്നതോടെ വിഷയം വിഷയമല്ലാതായി ധ്യാനിക്കുന്നവൻ ധ്യാനിക്കുന്നവനും അല്ലാതായി. ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് ദൃശ്യ തലങ്ങളെല്ലാം. എല്ലാ ദൃശ്യതലവും ഇതാണെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അത് വിപുലപ്പെടുത്തിയാൽ ഞാനും നിങ്ങളും സങ്കടത്തിലാവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ്. അങ്ങനെ എല്ലാവരും ശാസ്ത്രം നിലനിൽക്കുന്നില്ല. ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഭൗതിക ശാസ്ത്രമാകെ ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾ. ചുരുക്കി നിർവഹിക്കാം. വിസിബിൾ എന്നതിന് അസ്തിത്വം നൽകുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്ത കണ്ടെത്തലുണ്ടാകും. അതിനെ ധ്യാനിച്ചാൽ സംഘം ഉണ്ടാവും. സംഘം കാമമാവും, കാമം ക്രോധമാവും, ക്രോധം സമ്മോഹമാവും, സമ്മോഹം മൃതിവിഭ്രമമാവും, മൃതിഭ്രംശം ബുദ്ധിനാശമാവും, ബുദ്ധിനാശം സർവനാശവുമാവും. ഇതാണ് പ്രാചീനരുടെ മതം. അങ്ങനെ അരം തിളച്ചു പൊങ്ങും. ഇങ്ങനെ ധ്യാനിച്ചിട്ട് രാഗദ്വേഷങ്ങൾ തിളച്ചു പൊങ്ങുന്ന എപ്പോഴെല്ലാം ഞാനെന്ന ബോധം നഷ്ടപ്പെട്ട് വിഷയബോധം വരുന്നു അപ്പോഴൊക്കെ രാഗം അല്ലെങ്കിൽ ദ്വേഷം അതിന്റെ പണിയാണ്. ഇന്നു വരെ എന്റെ ഇഷ്ടം ചേരാത്ത ഏതിലെങ്കിലും എനിക്ക് രാഗമോ ദ്വേഷമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഞാൻ ചേരാത്ത ഒരു വസ്തുവിനോട് പോലും എനിക്ക് രാഗവുമില്ല ദ്വേഷവുമില്ല. ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് എനിക്ക് ഖേദമില്ലാത്ത ഒരു സാധനം ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്ക് ഖേദമില്ലാത്ത ഒരു സാധനം നിങ്ങളൊന്ന് എടുക്കുക, ഞാൻ എന്താ പറയാ? എന്റെ അല്ല കേട്ടോ, എടുക്കുന്നതിന് ഒരു വിരോധവും എനിക്കില്ല, ഞാൻ കോവിക്കില്ല. എനിക്ക് മമതയുള്ളൊരു വസ്തുവായി എടുക്കുന്നെങ്കിലോ അതുമായിട്ട് എന്നെ ബന്ധിച്ച വസ്തുവാണ്. ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ഭക്തനോ ഭരണാധികാരിയോ ബന്ധുവോ ആയിരിക്കുന്ന സമയത്ത് ഒരുത്തന ആ മുറ്റത്തുനിന്ന് ഒരു സാധനം എടുക്കുകയാണ് എങ്കിൽ സമയോ അതിനോട് ദ്വേഷമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ പിടിച്ചു കൊടുക്കുമോ? അതിനോട് ദേഷ്യം വന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒന്ന് താങ്ങിത്തരാവോ എന്ന് ചോദിച്ചാൽ ഞാൻ പിടിച്ച് തല വെച്ചു കൊടുക്കുമോ? ഉറപ്പായിട്ട് പിടിച്ചു കൊടുക്കും. മറ്റവർ കാണരുതെന്ന് മാത്രമേ കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകും. പുറകെ ആറ് വരുന്നതിന് മുമ്പ് തലമുട്ടോ, ഞാനാണ് എടുത്തു തന്നെന്ന് ആരോടും പറയരുത് കേട്ടോ. ഇത് ഞാനാണ് എടുത്തു തന്നതെന്ന് ആരോടും പറയണ്ട. വേണമെങ്കിൽ പറയുകയും ചെയ്യും, ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിന്നെ പറയുകയും ചെയ്യും. ദൈവം ഇരിക്കുന്നവർ കൊള്ളുകയില്ലാത്തവന്മാരാണ്, അതുകൊണ്ടാണ് ആ സാധനം ഒക്കെ പറഞ്ഞുകൊണ്ട് പോയെന്നുള്ള പറയുന്നത്. നിങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ ഈ പരിവാണെന്നായിരിക്കും തോന്നുന്നത്. മക്കളോടുള്ള ഇടപാട്, ഒരു മകനെ പ്രിയം കൊണ്ടെല്ലാം കൊടുത്തു, പിന്നീട് അവൻ നിങ്ങളുടെ പ്രിയത്തിന് നിന്നില്ല എങ്കിൽ അവനില്ലാത്ത സമയത്ത് മറ്റവൻ വന്നാൽ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകൂടെ, അവൻ കാണരുത് കേട്ടോ. എന്നെ നാളെ ഇവിടെ നടക്കൂടി, ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ചിലതൊക്കെ പെറുക്കി തരാം. ശരിയല്ല, കുറഞ്ഞ പക്ഷം നിങ്ങൾ അങ്ങനെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ മേടിച്ചവർ ചിലരെങ്കിലും ഇടയ്ക്കിരിപ്പുണ്ട്. അപ്പൊ ഇതുണ്ടാവും. ഇപ്പൊ രാഗവും ദ്വേഷവും പ്രിയത്തിലുള്ളതാണ്. ആ രാഗവും ദ്വേഷവും തിളച്ചു പൊങ്ങുന്ന രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അരം നാശം, മറ്റൊരർത്ഥം അരത്തിന് നാശം, കടുത്ത നാശം, സർവനാശം. ഏത് രാഗവും ദ്വേഷത്തെ ആനയിക്കുന്നതും നശിപ്പിക്കുന്നതുമാണ്. രാഗം ഉണ്ടായാൽ സർവനാശം നിശ്ചയമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്ക് രാഗം ഉണ്ടാകരുത് എന്നാണ്. ദ്വേഷം ഉണ്ടാകരുത് എന്നല്ല പ്രാർത്ഥിക്കുക. ദ്വേഷം എന്ന് പറഞ്ഞൊരു സാധനമില്ല, അത് രാഗത്തിന്റെ ഉപോൽപന്നമാണ്. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹഭാഷമിമം ചിന്തി ദൃഢ വിഷ്ണുസു പാണ്ഡുസു. ഒരു പെണ്ണും പിള്ള പ്രാർത്ഥിക്കുന്ന പരിചയപ്പെട്ടിട്ടുണ്ടോ അവിടെ? ആ കുന്തി പ്രാർത്ഥിക്കുന്ന ഭാഗവതത്തില് ഭഗവാനോട് കുന്തി പ്രാർത്ഥിക്കുന്ന അഥ വിശ്വേച്ച വിശ്വത്തിന്റെ ഈശനായവനെ, വിശ്വത്തിന് ആത്മാവായവനെ വിശ്വാത്മൻ, വിശ്വമൂർത്തെ വിശ്വം മൂർത്തീകരിച്ചവനെ സ്നേഹഭാഷമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു എന്നാണ് ശുദ്ധം.
1: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യം മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.

0: Çandıl gibi. Parşik. Nanuhu çaya matrasce jivo mushiva praptaha tadha parloga hiloga jatasya nisha doshaha. പറഞ്ഞു, യഥാ പുരുഷ ആദിത്യാദേവ ആദർശകുതകാദിഷു ഛായാമുദ്രനുപ്രവിഷ്ട ആദർശകുതകാദിദോഷം സംബന്ധ്യത. അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. പുരുഷൻ ആദർശം, കണ്ണാടി, ഉദകം, ജലം, അതില് ഛായാമുദ്രനുപ്രവിഷ്ട, ഇതൊക്കെ പ്രതിബിംബമാണ്. അതുകൊണ്ട് അതിലെ ദോഷങ്ങൾ പുരുഷനെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ജീവൻ പ്രതിബിംബമാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രതിബിംബം പോലെ എന്ന് പറഞ്ഞു. രണ്ടായാലും എന്താണോ എന്ന് ഛായ മാത്രസ്യ ജീവം വൃഷയുക. പ്രതിബിംബം എന്നോ പ്രതിബിംബം പോലെ എന്നോ പറഞ്ഞു കഴിഞ്ഞാൽ മുഷായാണ്, മിഥ്യയാണ്. ജീവഭാവം മിഥ്യയാണ്. അങ്ങനെയാണെങ്കിൽ തഥാ പരലോക ഇഹലോകാദിച്ച തസ്യ, അങ്ങനെയാണെങ്കിൽ ഇഹലോകവാസം, പരലോക ഗമനം, കാരണം മുമ്പ് പഞ്ചാംഗിക വിദ്യയെക്കുറിച്ചും മറ്റും പറഞ്ഞു, ജീവൻ പോകുന്നതും തിരിച്ചു വരുന്നതും ജീവന്റെ സംസാരഗതിയും എല്ലാം വർണ്ണിച്ചു. ഇതെല്ലാം സംബന്ധവും ഇതിനെല്ലാം ചേർത്ത് മിഥ്യ എന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ടങ്ങനെ പറയാൻ കാരണം, കണ്ണാടി നോക്കുന്നവൻ ദുഃഖിക്കുന്നു, പക്ഷെ ജീവൻ ആ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ആ പ്രതിബിംബം കേവലം ഒരു പ്രതീതി മാത്രം, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ജീവൻ ദുഃഖിക്കുമ്പോ പ്രതിബിംബം ദുഃഖിക്കുന്നില്ലല്ലോ. ജീവൻ പ്രതിബിംബത്തിന്റെ സ്ഥാനത്താണെങ്കിൽ ജീവനിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. സാധാരണ ചോദിക്കാറുണ്ട്, ജീവൻ അസത്യമാണെങ്കിൽ, മിഥ്യയാണെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ജനന മരണങ്ങളൊക്കെ അവിടെ, ജനനവും മരണമൊന്നുമില്ലല്ലോ. ജനന മരണങ്ങളില്ലെങ്കിൽ പിന്നെ പുനർജന്മം അവിടെ. പക്ഷെ ശ്രുതിയിലും മറ്റും പുനർജന്മത്തെ കുറിച്ച് സ്പഷ്ടമായും പറയുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ എങ്ങനെ പൊരുത്തപ്പെടും? ഒരു ഭാഗത്ത് പറയുന്നത് ഇത് കണ്ണാടിയിലെ പ്രതിബിംബം പോലെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിബിംബത്തിന് ബിംബത്തിലുള്ള ഒന്നും തന്നെ, ബിംബം കരയുന്നു, ചിരിക്കുന്നു, പ്രതിബിംബത്തിലൊന്നും സംഭവിക്കുന്നു, വെറും ഒരു ഛായ, നിഴൽ. ജീവന്റെ സ്ഥിതി അതാണെങ്കിൽ ഈ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ, കർമ്മഫലം ഇതൊന്നും ഇല്ലാതാവും. ഇത് വ്യാവഹാരികമായി അനുഭവപ്പെടുന്നുണ്ട്. ഈ വ്യാവഹാരികത എങ്ങനെ സംഭവിക്കുന്നതാണ്? ഇതിനെല്ലാം ബിംബം പോലെ അല്ലെങ്കിൽ പ്രാതിഭാസികമായി സ്വീകരിച്ചു. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, മരുഭൂമിയിലെ ജലം വാസ്തവത്തിലെ ജലമുണ്ട്, രണ്ടും തമ്മിലൊരു വ്യത്യാസമുണ്ടല്ലോ. വാസ്തവ ജലം കുടിച്ചാലേ ദാഹം മാറത്തുള്ളൂ, ഭൂമിയിലെ ജലം കുടിച്ച് ദാഹം മാറാം എന്നുവെച്ചാൽ അവിടെ വ്യവഹാരം അസംഭവമാണ്. ഇത് എല്ലാം കാനൽ ജലം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആര് വെള്ളം കുടിക്കുന്നു, ആർക്ക് ദാഹം ശമിക്കുന്നു, ഇതിനെന്താ സമാധാനം? രജ്ജുവിലെ സർപ്പം പോലെയാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രജ്ജുവിലെ സർപ്പം കടിച്ച് ആരും മരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സർപ്പം കടിക്കുന്നുണ്ട്, ആൾക്കാർ മരിക്കുന്നുണ്ട്. ഇതെല്ലാം രജ്ജുസർപ്പം പോലെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതെല്ലാം എങ്ങനെ സംഭവിക്കുന്നു? രജ്ജുസർപ്പം കടിച്ചാലും മരിക്കാറില്ല, പക്ഷെ ഇവിടെ മനുഷ്യൻ മരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ എന്താ ചോദ്യത്തിന്റെ താല്പര്യം? ഈ ഇത് തന്നെ ഒരു പ്രതിബിംബമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ വ്യവഹാരം എങ്ങനെ നടക്കും? ശാസ്ത്ര വ്യവഹാരം, ലൗകിക വ്യവഹാരം. വ്യവഹാരത്തെ രണ്ടായി തിരിക്കുന്നു. ലൗകിക വ്യവഹാരം സഹജമായി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ, മറ്റൊന്ന് ശാസ്ത്രീയ വ്യവഹാരം, ശാസ്ത്രത്തിൽ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനൊക്കെ എന്താ നില? ഇവിടെ കാര്യകാരണ ബന്ധം വരത്തില്ല, കർമ്മവും ഫലവും എന്നുള്ള ബന്ധം വരത്തില്ല. വ്യവഹാര അശുദ്ധി, ദോഷം, വ്യവഹാരം തന്നെ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അത് നമ്മുടെ അനുഭവവിരുദ്ധമാണ്. വ്യവഹരിക്കുന്നുണ്ട്, ജലം കുടിച്ച മനുഷ്യന്റെ ദാഹം മാറുന്നു, സർപ്പം കടിച്ച മനുഷ്യർ മരിക്കുന്നു, ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പൊ ഇതിനെങ്ങനെ പൊരുത്തപ്പെടുത്തും എന്നാണ്. നിഷദോഷ, ദോഷമില്ല. എന്തുകൊണ്ട്? സദാത്മന സത്യത്വ അഭ്യൂമ, കാണുന്നതെല്ലാം സദാത്മന സത്യത്വം. സദ്രൂപത്തിൽ ഇത് സത്യമാണ്. ആ സത്യത്വം സർവത്രയുണ്ട്, അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇതിനെ മൂന്നായി തിരിക്കുന്നത്: ഒന്ന് വ്യാവഹാരികം, പ്രാതിഭാസികം, പിന്നെ പരമാർത്ഥ്യം. അതിങ്ങനെ മൂന്നായി തിരിക്കുന്ന അത് അതുകൊണ്ടാണ്. സദാത്മന സത്യം, എല്ലാം സത്യമാണ്. കാരണം ഒരിടത്ത് അനുഭവത്തെ നിഷേധിക്കുമെങ്കിൽ അതിനൊരു സത്യത്വമുണ്ട്. അതാണ് സദാത്മന സത്യത്വം എന്ന് പറയുന്നത്. സ്വപ്നം നമ്മൾ പറയും മിഥ്യയാണ്, പക്ഷെ സ്വപ്നത്തിനൊരു സത്യത്വമുണ്ട്. നമുക്ക് പറയാം മിഥ്യയാണ് സ്വപ്നം, പക്ഷെ സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സ്വപ്നം എന്ന് പറയുന്ന അനുഭവം ഉണ്ടായില്ല എന്ന് പറയാൻ പറ്റില്ല. സ്വപ്നം എന്ന് പറയുന്ന അനുഭവത്തെ നിഷേധിക്കാൻ വേണം. നിഷേധിക്കാൻ വയ്യാത്ത എന്തുകൊണ്ട്? അതിലെന്തോ സത്യമുണ്ട്. അത് എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ കഴിയുന്നില്ല? ഞാൻ സ്വപ്നമേ കണ്ടില്ല പറയാൻ കഴിയുന്നില്ല. അവിടെ അത്രയും പറയാൻ പറ്റും. എന്താണ്? സ്വപ്നം കണ്ടത് പക്ഷെ അതിപ്പോ ഇല്ല, അതുകൊണ്ടത് പരമാർത്ഥമല്ല എന്ന് പറയാം. പക്ഷെ സ്വപ്നം കണ്ടില്ല എന്ന് പറയാൻ വയ്യ, സ്വപ്നത്തെ നിഷേധിക്കാൻ വയ്യ. അതിനൊരു സത്യമുണ്ട്. അതൊരു പ്രതീതിയാണെങ്കിലും സത്യം. അതുകൊണ്ട് അതിനെ പറയും പ്രതീതി സത്യം. അത് പ്രതീതി സത്യമാണ്. ജാഗ്രത, ജാഗ്രതയും സുഷുപ്തിയിലല്ല. അതുകൊണ്ട് ഇതിനെയും നിഷേധിക്കാം. ജാഗ്രത പരമാർത്ഥമാണ്, അനുഭവപ്പെടുന്നുണ്ട്. എനിക്കിപ്പോ ഇത് സത്യമായിട്ട് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ജാഗ്രതയിലിരുന്നുകൊണ്ടാണ് ഞാൻ സ്വപ്നത്തെയും സുഷുപ്തിയൊക്കെ നിരൂപണം ചെയ്യുന്നത്. എന്നാലും സുഷുപ്തിയിലിതില്ല. യുക്തി കൊണ്ട് പരിശോധിക്കുമ്പോൾ എനിക്ക് നിശ്ചയിക്കാൻ കഴിയും ഇത് സദാ ഉള്ളതല്ല. സദാ ഉള്ളതല്ലെങ്കിൽ ഇത് സത്യമുണ്ട്. ഞാൻ സത്യമായിട്ട് സദാ ഉള്ളതിനെ അംഗീകരിക്കുന്നു, സദാ നിലനിൽക്കുന്നു. അപ്പൊ ആ യുക്തിയുണ്ട്, ഞാൻ സദാ ഉണ്ട്, പക്ഷെ എന്റെ ജാഗ്രത സദാ ഇല്ല. ഞാൻ ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും സമാധിയിലും എല്ലാം ഉണ്ട് ഞാൻ, പക്ഷെ എന്റെ ജാഗ്രത എല്ലായിടത്തും ഇല്ല. അതുകൊണ്ട് ജാഗ്രത സത്യമല്ല എന്ന് പറയാം. പക്ഷേ എനിക്ക് പറയാൻ കഴിഞ്ഞ എന്താണ്? എനിക്ക് ജാഗ്രത എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടായേയില്ല. സത്യമല്ല, പക്ഷെ അനുഭവത്തെ നിഷേധിക്കാൻ വേണ്ടി. അപ്പൊ നിഷേധിക്കാൻ വയ്യാത്തതുകൊണ്ട് എന്താണ്, ജാഗ്രതയും സത്യം തന്നെ. പക്ഷെ എന്ത് സത്യം? വ്യാവഹാരിക സത്യം. ഒന്ന് പ്രാതീതിക സത്യം, മറ്റൊന്ന് വ്യാവഹാരിക സത്യം. അങ്ങനെ ഒരു സത്യം ഇതിലെല്ലാം ഉണ്ട്. ഇതിലെങ്ങനെ ഈ സത്യത്വം വന്നു? സ്വപ്നത്തിൽ വന്നു, ജാഗ്രതയിൽ വന്നു. ഈ സത്യം ഇതിനെവിടെ നിന്ന് കിട്ടി? അതാണ് ഇവിടെ പറയുന്നത്, സദാത്മന സത്യത്വം. എന്തൊക്കെ അനുഭവപ്പെടുന്നു? ജാഗ്രത ആയാലും ശരി, സ്വപ്നമായാലും ശരി, സമാധി ആയാലും ശരി, സുഷുപ്തി ആയാലും ശരി, സർവ അനുഭവങ്ങളും സദാത്മന സത്യത്വം. സത്സ്വരൂപത്തിൽ അത് സത്യമാണ്. കാരണം സത്ത് നിഷേധിക്കാൻ കഴിയുന്നില്ല ഒരിടത്ത്. നമ്മൾ നിഷേധിക്കുന്ന എന്താണ്? കേവലം പ്രതീതി. പ്രതീതി നിഷേധിക്കുന്നു. ആ പ്രതീതി ഇല്ലാതായി, അങ്ങനെ നിഷേധിക്കുന്നു. പക്ഷെ പ്രതീതിയിലുള്ള സത്യത്വം നിഷേധിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സത്യത്തിലാണ് ഈ പ്രതീതി. ബിംബത്തെ നമുക്ക് നിഷേധിക്കാം, അതുപോലെ കണ്ണാടിയും നിഷേധിക്കാൻ പറ്റില്ല. ഇതിനെല്ലാം, ഈ അനുഭവങ്ങളെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഇതിന്റെ ഒരു ആധാരമുണ്ട്. അതിനാണ് സത്തെന്നോ ചിത്തെന്നോ എല്ലാം പറയുന്നത്. അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രതീതികൾ നിലനിൽക്കുന്നത്. അത് സത്തം. അതുകൊണ്ട് ഇതിനൊരു സത്യത്വമുണ്ട്. പക്ഷെ ഒന്നൊരു പ്രാതീതിക സത്യം. വെളിച്ചം പോലെ, സൂര്യന്റെ വെളിച്ചം അത് സ്ഥായിയാണ്, ദീർഘകാലമായി അങ്ങനെ നിൽക്കുന്നു. രാവും പകലും എല്ലാം ആ വെളിച്ചം പലതരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്നു. ഒരിടത്ത് സൂര്യന്റേതായി, ഒരിടത്ത് ചന്ദ്രന്റേതായി, അഗ്നിയുടേതായി. അപ്പൊ സൂര്യന്റെ പ്രകാശത്തിനൊരു സ്ഥായിത്വമുണ്ട്, അതും പ്രകാശമാണ്. അതിന്റെ പ്രകാശത്വം അതിനെ നമുക്ക് നിഷേധിക്കാൻ കഴിയും. മിന്നൽ പിണക്കിലുണ്ട് പ്രകാശം, പക്ഷെ അത് ക്ഷണികമാണ്. ക്ഷണികമാണെങ്കിലും അതിന്റെ പ്രകാശത്വം, അത് സൂര്യന്റെ പ്രകാശത്വത്തിൽ നിന്നൊട്ടും വ്യത്യാസമുണ്ട്. കാരണം അതിനെ നമുക്കൊരിക്കലും പ്രകാശം അല്ല എന്ന് പറയാൻ കഴിയും. ക്ഷണികമാണെങ്കിലും പ്രകാശമല്ല എന്ന് പറയും. ഇപ്പൊ രണ്ടിലും തത്വമൊന്നുണ്ട്. സൂര്യന്റെ പ്രകാശം തന്നെയാണ് ക്ഷണികമായ ആ മിന്നൽ പിണറിലും ഇരിക്കുന്നത്. പക്ഷെ രണ്ടും തമ്മിൽ വ്യത്യാസം. ഒന്നിനെ കുറിച്ച് നമുക്ക് പറയും അത് അനാദി അനന്തമായി നിൽക്കുന്നു, മറ്റേതിനെ കുറിച്ച് പറയും അത് ക്ഷണികമാണ്. അതുപോലെ ഈ പ്രതീതികൾ, ആ പ്രതീതികൾ ക്ഷണികമാണ്, സ്വപ്നമായാലും രജസ്വപ്നമായാലും. അതുകൊണ്ട് അതിനെ കുറിച്ച് നമ്മൾ പറയും അത് മിഥ്യയാണ്, ക്ഷണികമാണെന്ന് പറയുന്നു. പക്ഷെ അതിനുള്ള ആ സത്യത്വം അതിനെ നമുക്ക് നിഷേധിക്കാം എന്ന് ചിന്തിക്കുന്നു. അതും സത്യത്തിന്റെ പ്രതീതിയാണ്. ജാഗ്രത അങ്ങനെ, അത് സൂര്യനെ പോലെ നിരന്തരം പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രകാശസ്ഥായിയാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു. അതിന്റെ സത്യത്വം സ്ഥിരതയുള്ളതാണെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു? വ്യാവഹാരിക സത്യം എന്ന് പറയുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോ ഛായയായാലും ശരി, ബിംബമായാലും ശരി, സർവം എന്താണ്? സദാത്മന സത്യത്വം. സദ്രൂപത്തിൽ സർവവും സത്യമാണ്. സദ്രൂപത്തിൽ സർവവും സത്യമായതുകൊണ്ടാണ് ഇവിടെ അദ്വൈതം സിദ്ധമാകുന്നത്. പിന്നെ മിഥ്യയെന്ന് പറയുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? അത് ക്ഷണികമാണ്, അതല്പമാണ് അതിന്റെ അനുഭവം. ഇതുമായിട്ട് താരതമ്യം ചെയ്യും ആപേക്ഷികമായിട്ട്. അതുകൊണ്ട് നമ്മൾ പറയുന്നു അത് ക്ഷണികമായതുകൊണ്ട് അത് അസത്യമാണ്, ഇത് സ്ഥായിയായതുകൊണ്ട് ഇത് സത്യമാണ്, ഇങ്ങനെ ധരിക്കുന്നു. അപ്പൊ ഇവിടെ സത്യമൊന്നും മിഥ്യയെന്ന് പറയുന്ന ഭേദം ഒന്നും. പരമാർത്ഥം മനസ്സിലാക്കണമെങ്കിൽ സത്യം മാത്രമേ ഉള്ളൂ. മറിച്ചാണെങ്കിലോ മിഥ്യയുണ്ട്. അതാണ് അടുത്ത് പറയുന്നത്, സർവം ച നാമരൂപാദി സദാത്മനായവ സത്യം. നാമരൂപാദിയെ തന്നെ മിഥ്യയെന്നും പറയും സത്യമെന്നും പറയും, അതിന് വൈരുദ്ധ്യമില്ല. ഇവിടെ പറയുന്നു സർവം ച നാമരൂപാദി, ആ നാമരൂപങ്ങൾ സർവതും ഈ കാണുന്നതല്ല, സദാത്മന ഏവ സത്യം, സദാത്മന മാത്രമാണ് സത്യമായിരിക്കുന്നത്, അതിന്റെ വാസ്തവ സ്വരൂപത്തിലെ സത്യമാണ് ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും എല്ലാം പരമാർത്ഥ രൂപത്തിൽ എല്ലാം സത്യമാണ്, പരമാർത്ഥ രൂപത്തിൽ മാത്രം എന്ന് എടുത്തു പറയുന്നു. വികാരജാതം സർവവികാരങ്ങളെയും നമുക്ക് സത്യം എന്ന് പറയാം, സദാത്മന. പക്ഷെ നേരത്തെ പറഞ്ഞല്ലോ വാചാരംഭണം വികാരോ നാമധേയം മൃത്തികെ ദൈവസത്യം, മൃത്തിക സത്യമാണ്, നാമരൂപങ്ങൾ അസത്യം എന്ന് പറഞ്ഞല്ലോ. അതങ്ങനെ അത് പറയുന്നു സ്വതസ്തു അനൃതമേവ. പക്ഷെ നാമരൂപാദികളുടെ നിലയിൽ നോക്കിയാൽ അത് അനൃതമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നാമരൂപാദികൾ സത്യമാണ് സത്സ്വരൂപത്തിൽ, അതേ നാമരൂപാദികൾ സ്വരൂപത്തിൽ അനൃതമാണ്. അപ്പൊ ഇത് തെറ്റിദ്ധാരണ ഉണ്ടാകും. അപ്പൊ അദ്വൈതത്തിൽ ഏതിനാണ് പ്രാധാന്യം? അപ്പോൾ വളരെ ലളിതമായി മനസ്സിലാക്കും, പ്രാധാന്യം സത്തിന് തന്നെയാണ്. ഇവിടെ പറയുന്ന അനർത്ഥത്തിനല്ല പ്രാധാന്യം, സത്തിനാണ് പ്രാധാന്യം, അനർത്ഥത്തിനല്ല. എന്തുകൊണ്ട് അനർത്ഥത്തിന് പ്രാധാന്യം വരുന്നില്ല? കാരണം പരമാർത്ഥത്തിൽ സത്ത് ഒന്നേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല, അതുകൊണ്ട് അതിന് പ്രാധാന്യമില്ല. സാധാരണ നമ്മൾ പറയും ഞാനി ഈ കാണുന്ന എല്ലാ നാമരൂപങ്ങളെല്ലാം അസത്തായി കാണുന്നു, അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഇനി വേറെ രീതിയിലും പറയാറുണ്ട്, ഞാനി ഇതിനെല്ലാം സത്തായി കാണുന്നു, അങ്ങനെയും പറയാറുണ്ട്. ജ്ഞാനം അതാണ് ഇതിനെല്ലാം സത്തായി കാണുക, അതാണ് ജ്ഞാനം. അതോ തിരിച്ചു പറയുന്നതാണോ, ഇതിനെല്ലാം അനുരതമായി കാണുന്നതാണോ ഞാൻ? കാരണം നമ്മൾ പറയുന്നത് ബ്രഹ്മസത്യം ജഗന്മിഥ്യ, അത് നമ്മൾ ധരിക്കുന്ന എന്താണ്, ബ്രഹ്മത്തെ സത്യമായിട്ടും ജഗത്തിനെ മിഥ്യയായും കാണണം. അങ്ങനെ ഒരർത്ഥമാണ് നമ്മുടെ മനസ്സിൽ തോന്നുന്നത്. ഞാനി എങ്ങനെ കാണുന്നു? ഞാനിവിടെ ബ്രഹ്മത്തെ സത്യമായി കാണുന്നു, പ്രപഞ്ചത്തിനെ മിഥ്യയായി കാണുന്നു. ഇത് പറയുന്ന ഘട്ടത്തൊന്നും ജ്ഞാനിക്ക് രണ്ടനുഭവം, ഒന്ന് പ്രപഞ്ചത്തെ സത്യമായി കാണുന്ന അനുഭവം, മറ്റൊന്ന് ബ്രഹ്മത്തെ സത്യമായി കാണുന്ന അനുഭവം, പ്രപഞ്ചത്തെ മിഥ്യയായി കാണുന്ന അനുഭവം, അങ്ങനെ രണ്ടനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് പറഞ്ഞ് വിശദീകരിച്ചു വരുമ്പോ സത്യത്തിനല്ല പ്രാധാന്യം, മിഥ്യയ്ക്കാണ് പ്രാധാന്യം വരുന്നത്. ഇത്രയും കൂടുതൽ എന്താ മിഥ്യയെ വർണ്ണിക്കാൻ, മിഥ്യയെ കുറിച്ച് ചർച്ച ചെയ്യാൻ? മിഥ്യ എന്ന് പറയുന്ന എന്തോ ഒന്നിനെ കണ്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് അദ്വൈതികളോട് സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്, അദ്വൈതികളും വിശിഷ്ടാദ്വൈതങ്ങളും ഇത്രയും വലിയ പ്രാധാന്യം കൊടുത്തൊരു മിഥ്യയെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. എന്താ ഈ മിഥ്യ, ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ? ഇങ്ങനെ പറയുന്ന മിഥ്യ യെസ് ഓർ നോ, രണ്ടു പറഞ്ഞാലും ദോഷമോ? അദ്വൈതത്തിന് ദോഷമില്ല. ആ മിഥ്യ ഉള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മവുമുണ്ട് മിഥ്യയുമുണ്ട് രണ്ടായി, അദ്വൈതമുണ്ട്, ഏകമേവ അദ്വിതീയം, അത് ശരിയാകാതെ. അത് പറയുന്നു. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറയണോ, അങ്ങനെ ഒരു മിഥ്യയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ പറയുന്നത് ആ മിഥ്യ അങ്ങനെ ഒന്നില്ലെന്നാണ്. അതുപോലെ ജഗത് മിഥ്യാത്വം എന്ന് പറയുന്ന നിങ്ങളുടെ വാദം അസംബന്ധമായി. മിഥ്യയില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ മിഥ്യയെ കുറിച്ച് എന്ത് പറയുന്നു? മിഥ്യ മിഥ്യ എന്ന് പിന്നെ എന്തിനു പറയുന്നു? നിങ്ങൾ സാധാരണ ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാധാന്യം വരുന്നത്? സത്യത്തിന്റെ പ്രാധാന്യം മിഥ്യയ്ക്ക് കൊടുക്കുന്നുണ്ടാണ്. സത്യത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെ മിഥ്യയ്ക്കും കൊടുത്ത് ചർച്ച ചെയ്യും. ഞാനിതെല്ലാം മിഥ്യയായി കാണുന്നു എന്നെല്ലാം പറയും. ഇതെല്ലാം കഴമ്പില്ലാത്ത പറച്ചിലുകളാണ്, അല്ലെങ്കിൽ അതിന്റെ കഴമ്പ് എന്താണെന്ന് മനസ്സിലാക്കാതെ പറയുന്നതാണ്. പക്ഷെ അങ്ങനെ പറയാറുണ്ട്, പ്രകടന ഗ്രന്ഥങ്ങളിലൊക്കെ പറയും ഇതിങ്ങനെ ജ്ഞാനിക്ക് മരുമരുചിക പോലെ ഇത് പ്രതീതമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ താല്പര്യം പിടികിട്ടത്തില്ല. സത്യം ഉണ്ട് എന്ന് ധരിക്കുന്നത് പോലെ മിഥ്യം ഉണ്ടെന്ന് ധരിക്കുന്നു. അങ്ങനെ ഒരു മിഥ്യയെ കാണുന്നു ജ്ഞാനി എന്നൊക്കെ ധരിക്കും, എല്ലാ അസംബന്ധമാണ്. ഇങ്ങനെ രണ്ടുണ്ടെങ്കിൽ സത്യമായ ബ്രഹ്മവും മിഥ്യയായ പ്രപഞ്ചവും നിൽക്കുകയാണെങ്കിൽ ഇവിടെ ദ്വൈതമായി. മിഥ്യ എന്ന് പറയുന്നവരെ ശബ്ദം പ്രയോഗിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്വൈതത്തിൽ സത്യമിഥ്യകളെ തിരിക്കുന്ന എങ്ങനെ? മിഥ്യ ഉണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, സത്യമായ ബ്രഹ്മത്തെ പോലെ മിഥ്യയായ ജഗത്തും ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. മിഥ്യയെ സംബന്ധിച്ച് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, മിഥ്യയെ സംബന്ധിച്ച് ഇല്ലെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ മിഥ്യയെ സംബന്ധിച്ച് പ്രതീതി മാത്രം, കേവല പ്രതീതി മാത്രം, അതിന് പ്രാതീതിക സത്യം അതുണ്ട്. പ്രതീതി എന്ന് വെച്ചാൽ അനുഭവത്തിനുണ്ട്, അനുഭവത്തെ നിഷേധിക്കുന്നില്ല അത്രമാത്രം. അവിടെ തത്വജ്ഞന്റെ അനുഭവം ആ ജഗത്ത് മിഥ്യയായി നിലനിൽക്കുന്നു എന്നല്ല. മറിച്ച് എന്താണ്, ഇത് സത്യത്തിലെ അനുഭവമായിട്ടാണ്, സത്യത്തിലെ പ്രതീതിയായിട്ടാണ്. സത്യത്തിലെ പ്രതീതിയെ മിഥ്യയാക്കാൻ പറ്റത്തില്ല. സത്യത്തിൽ അനുഭവപ്പെടുന്നതല്ല സത്യം തന്നെ. അതുകൊണ്ട് ജ്ഞാനിക്ക് പ്രപഞ്ച സത്താണ് താൻ പറഞ്ഞത്. സദാത്മന സത്യത്വഭ്യവും സദാത്മന ഇതിനെ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനിയുടെ അനുഭവത്തിൽ പ്രപഞ്ച സത്ത് തന്നെ, വ്യവഹാര സത്ത് തന്നെ, ഈ പ്രതീതി സത്യം തന്നെ.
1: ഓം നമഃ ശിവായ. ഡിയർ യൂസേഴ്സ് ഓഫ് ശൈവം.ആർ, വി ആർ വെരി മച്ച് ഡിലൈറ്റഡ് ടു ലെറ്റ് യു ആൾ നോ ദാറ്റ് ഡ്യൂ ടു ദ ഷവർ ഓഫ് ഗ്രേസ് ഫ്രം അൽമൈറ്റി ലോർഡ് ശിവ ആൻഡ് ദി കണ്ടിന്യൂസ് സപ്പോർട്ട് ഫ്രം എസ്റ്റീംഡ് യൂസേഴ്സ് ലൈക്ക് യു, അവർ ശൈവം.ആർ വെബ്സൈറ്റ് ഹാഡ് പാസ്ഡ് 26 സക്സസ്ഫുൾ ഇയേഴ്സ് ഓഫ് സർവീസ് ഇൻ ദ വേൾഡ് ഓഫ് ശൈവം. ആൻഡ് ഇറ്റ് ഈസ് ആൾ സെറ്റ് ടു സസ്റ്റെയിൻ ദ സെയിം വിത്ത് ലോട്ട് മോർ ന്യൂ ഫീച്ചേഴ്സ് ഇൻ ദ ഫോർത്ത് കമ്മിങ് ഇയേഴ്സ് ആസ് വെൽ. ആഡിംഗ് ടു ദാറ്റ്, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമഃ ശിവായ.

ശ്രുതാമേനീമാതാമസ്ത്രിണാതേദ ബ്രഹ്മാണാജ്ഞേ അസ്മിന്ന സുഖ

ലക്ഷ്യമാമ്യാമേ അഭയാഭദ്രാതാരേണ പ്രജയാരാജാമഹേ സ്ഥിരലിംഗവിതാ വിഷത്പദോ നൃഹസ്തോ മിത്രോ

ആഖ്യാനേതീസന്തവ ഹസിഗ്നിരസ്യോഷധേരിതോരമഹാദാപൃഷാദേ ഹസ്തിജസ്യ ബ്രഹ്മാണാരക്ഷ്മേതമാലീനം സുവർണോജാതസ്ത്രധമസ്ത്രം വിക്രമാരുധാരിതാരോപഞ്ചക്രേ വനസ്പതി ആരുരി

ശിരമുഖപ്രസാദയുണാഹാരൂപാണികല്പയ ശിരഗിരാബോധേത്രാകൃബന്ധമരുതോനാംസി സത്രദാഹ പരമന്ധേത്രം ഭരണതം വിദ്വാംഭരീരംഭിരത്മന് ത്യജ്ജർച്ചിവാസിഷ്ടകല്യേകീരം വിദ്വാംഭരീരംഭിരത്മന് ശ്രീശോകോജരീമാഭിശോകോജരീമാരാജ്ഞാവരോണസ്യാസീപുത്രോർണാമാരസ്തരേഹസ്തം വിദ്വാ ഹരീരംഭിരത്മന് നമ സീതായ രക്മനേ നമോ രൂരായ ശോചിതേ കൃണോമി ശോഹരത്യുഭക്േ തൃശീരകായ നമോ അസ്തു പത്മനേ ആയേരാമസ്തുഭേദേവാസോഹരസ്മാരമസ്മധ്യമസ്തു രാജസ്തകേന്ദ്രോ ഭഗസ്തഹിതാ ചിത്രൂയം നവതോ നമരോ തസ്വരപ്രഭ സുഭൂതത മൃഡത മൃഡയാഹസ്തമോയസ്ലോകേഭ്യസ്കൃതി അമോ പായേർഹാത്മകൃഷത്രാജരാജമ സാധാരഞ്ജരാജോരമയമക്ഷ്യാവലീയരാമസ്കരാരോപ്പണിപന്തിനേതന്തരീനാഗരവിധി വിശ്വപുനർഭുവാനോധർദ്ധാരവാ സമാന